0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ജഗമ ജഗ

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിന്റെ പ്രാരംഭ വരിശകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ക്ലാസ്സുകളിൽ വിവിധ വരിശകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ താളങ്ങളുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കുന്ന അലങ്കാരങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. അതിലൊന്നാമത്തെ താളമായ ധ്രുവതാളത്തെ പറ്റി നമ്മൾ പഠിച്ചു. ധ്രുവതാളത്തിന്റെ അംഗങ്ങൾ ലഘു, ദ്രുതം, ലഘു, ലഘു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. താളത്തിന്റെ പൊതുവെയുള്ള അംഗങ്ങൾ പ്രധാനപ്പെട്ട മൂന്നാണ്: ലഘു, ദ്രുതം, അനുദ്രുതം. ലഘു എന്നാൽ അടിച്ച് വിരലെണ്ണുന്ന പ്രക്രിയ, ദ്രുതം അടിച്ച് വീശുന്ന പ്രക്രിയ, അനുദ്രുതം എന്ന് പറഞ്ഞാൽ ഒരു അടി മാത്രം. ഇങ്ങനെ താളം വിടുന്ന അംഗങ്ങളുടെ പ്രത്യേകതകൾ കാണിക്കുന്നതിന് വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു: ലഘു, ദ്രുതം, അനുദ്രുതം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഒന്നാമത്തെ താളമായ ധ്രുവതാളത്തിന് ലഘു, ദ്രുതം, ലഘു, ലഘു എന്നിങ്ങനെയാണ് അംഗങ്ങൾ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ താളമായ മധ്യതാളം. മധ്യതാളത്തിന്റെ അംഗങ്ങൾ ലഘു, ദ്രുതം, ലഘു. ഒരു ലഘു, അത് കഴിഞ്ഞ്

അതിനുശേഷം ദ്രുതം വീണ്ടും ലഘു. മട്ടിതാള അലങ്കാരത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ചതുരശ്ര ജാതിയാണ്. ചതുരശ്ര ജാതി എന്ന് പറയുമ്പോൾ ഒരടി കഴിഞ്ഞ് മൂന്ന് വിരലെണ്ണുന്ന പ്രക്രിയയ്ക്കാണ്, അതിനാണ് ചതുരശ്ര ജാതി എന്ന് പറയുന്നത്. ആദ്യം അടിച്ച് മൂന്ന് വിരലെണ്ണും, അതിനുശേഷം അടിച്ച് വീശും, വീണ്ടും അടിച്ച് മൂന്ന് വിരൽ എണ്ണും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. എന്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇവിടെ ഇന്ന് കർണാടക സംഗീത പഠനത്തിനായി എത്തിയിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലുള്ള ദേവകി, ഫോർട്ട് കൊച്ചിയിലുള്ള നന്ദിനി, കങ്ങരപ്പടിയിലുള്ള അന്ന മറിയ, ഇരമല്ലൂരുള്ള ആഗി എന്നിവരാണ്. ക്ലാസ്സിലേക്ക്

നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഒന്നാം കാലം പാടിയപ്പോൾ ഒരു വരി പാടുമ്പോൾ ഒരു താളവട്ടം പൂർത്തിയായി, രണ്ടാം കാലം പാടുമ്പോൾ രണ്ട് വരി പാടുമ്പോഴാണ്

നമ്മളിപ്പോൾ മധ്യതാളം ഒന്നും രണ്ടും കാലം പാടി, മൂന്നാം കാലം പാടുമ്പോൾ ഒരടിയിൽ നാല് സ്വരം വരും. ഇതിൻ്റെ ഒരു താളവട്ടം പൂർത്തിയാകുന്നത് നാല് വരി കഴിയും.

ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മധ്യതാളത്തെ പറ്റി പഠിച്ചു. ഒന്നും രണ്ടും മൂന്നും കാലം പാടാൻ നമ്മൾ പഠിച്ചു. അലങ്കാരങ്ങൾ, താളങ്ങൾ കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് താളം നല്ല വൃത്തിയായി അടിച്ച് താളവിട്ട് പഠിച്ചാൽ മാത്രമേ ഈ താളങ്ങൾ കിട്ടുകയുള്ളൂ. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അലങ്കാരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പാടി പഠിക്കാം.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളൂ അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
0: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9995871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവര് ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ,
0: 9995871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
1: teresaspgdprj@gmail.com അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: എന്ന അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ആയിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞുകൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായ നമ്മളെന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഇത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താൽപര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
4: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം, പക്ഷെ വേഗം വേണം. കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആമ്പിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
0: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9995871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവര് ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ,
0: 9995871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്,
1: teresaspgdprj@gmail.com.
0: അല്ലേ? കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

ഹായ്, എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്, സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഇതാണ്: 6238810755. നമ്പർ ഒന്നുകൂടെ പറയാം: 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
1: ഏ അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നോ? ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.

0: പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
1: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ രണ്ടു ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
0: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
1: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9995871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
0: നമ്പർ ഒന്നുകൂടെ പറഞ്ഞ,
1: 9995871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
0: teresaspgdprj@gmail.com അല്ലേ?
1: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.
2: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: സിഗ്നേച്ചർ
2: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ
3: ഭരതൻ എന്ന മികവേറിയ സംവിധായകനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് നാളുകൾക്ക് മുൻപ് നാം സിഗ്നേച്ചർ എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ആ കാലഘട്ടത്തിൽ നിന്ന് സിനിമാ രീതികളും ഈ ചലച്ചിത്ര വിശകലന പരിപാടിയുടെ രീതിയും എല്ലാം മാറി. അപ്പോഴും ഭരതൻ എന്ന സംവിധായകൻ തന്റെ സിനിമകൾ വഴി മലയാള ചലച്ചിത്ര പ്രസ്ഥാന ചരിത്രത്തിൽ നേടിയെടുത്ത അനന്യമായ സ്ഥാനം മാറ്റമില്ലാതെ തുടരുകയാണ്. മുഖ്യധാരാ സിനിമയാണോ എന്ന് ചോദിച്ചാലല്ല, എന്നാൽ സമാന്തര സിനിമയുമല്ല എന്ന രീതിയിൽ തന്റെ മധ്യധാരാ ചിത്രങ്ങളുടെ മൂല്യം മരണത്തിനിപ്പുറവും പ്രഖ്യാപിച്ചുകൊണ്ടുതന്നെ ഭരതൻ അങ്ങനെ നിലനിൽക്കുകയാണ്. ഭരതനുവേണ്ടി തിരക്കഥ ഒരുക്കിയവർ നിരവധിയാണ്. അതിൽ യശശരീരനായ ജോൺ ബോൾ മുതൽ MD വാസുദേവൻ നായർ എന്ന മഹാമേരുവും പത്മരാജൻ എന്ന ഗന്ധർവ ഇതിഹാസവും ലോഹിതദാസ് എന്ന കാലമെത്താതെ പൊലിഞ്ഞ നക്ഷത്രവും ഒക്കെയുണ്ട്. മലയാള പ്രേക്ഷകർ കണ്ടുശീലിക്കാത്ത ഒരു സിനിമാ വഴിത്താരയിലൂടെ തന്റെ സ്ഥാനം അടിവരയിട്ട സംവിധായകനാണ് ഭരതൻ. അദ്ദേഹത്തിന്റെ സൃഷ്ടികളിൽ ജനപ്രിയ വാണിജ്യ സ്വഭാവം പുലർത്തിയ ചിത്രങ്ങൾ കുറവാണ്. മറ്റെന്തൊക്കെയോ രുചിക്കൂട്ടുകളാണ് ഭരതൻ ചിത്രങ്ങളുടെ ആകെത്തുക. അതിൽ കാമ്പുപകരുന്നതിൽ മേൽപ്പറഞ്ഞ രചയിതാക്കൾ വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തു. അത്തരം ചില ചിത്രങ്ങളിലൂടെ, പ്രത്യേകിച്ച് പതിവിൽ നിന്ന് വിഭിന്നമായി ഇവർ കോറിയിട്ട നായക സങ്കല്പങ്ങളിലൂടെ കടന്നുപോകുന്നതാണ് സിഗ്നേച്ചറിന്റെ ഈ അധ്യായം.
4: എന്തിനാ എന്റെ കൂടെ പോന്നേ? ഞാൻ ഇനി അക്കരെ തന്നെ ഇക്കരയ്ക്ക് പോരേയില്ല. അപ്പൊ തകര എന്ത് ചെയ്യും?
5: അതൊന്നും ഒക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല.
4: തകര ഇക്കരയ്ക്ക് ആദ്യം വരി വന്നു. എന്നിട്ട് ഇവിടെ ഇഷ്ടമായോ?
5: ഭംഗി.
3: മരുതും തകരയും ചന്തവേലുവും വേലനും ലോറിക്കാരൻ ഔസേപ്പും ഒക്കെ ചേർന്ന് അക്കാലഘട്ടത്തിലെ പ്രേക്ഷകരെ അമ്പരിപ്പിച്ച ആ സിനിമാ കാഴ്ചകളിലൂടെ ഒരു കേൾവി സഞ്ചാരം. ഇവയെല്ലാം 4.5 പതിറ്റാണ്ടുകൾക്കിപ്പുറവും ചലച്ചിത്ര ചർച്ചകളിൽ ഇടം പിടിക്കുന്നുണ്ടെങ്കിൽ അതിനടിസ്ഥാനം ഭരതൻ എന്ന സിനിമാക്കാരന്റെ ചലച്ചിത്ര സങ്കല്പങ്ങളും അതിന് കരുത്തു പകർന്ന ആ എഴുത്തും നിത്യഹരിതമാണ് എന്നുകൂടിയാണല്ലോ. അതാണ് മികവേറിയ ചലച്ചിത്രങ്ങളുടെ മാന്ത്രികതയും.
6: കുറേ ദിവസം ആയില്ലേ കണ്ടിട്ട്. ഇത് എവിടെയായിരുന്നു എന്റെ ചക്കര?
3: മരുതെന്ന മനുഷ്യരൂപം വനത്തിനോട് ലയിച്ചു ചേർന്ന് ജീവിക്കുന്നവനാണ്. വേട്ടയാടി ഭക്ഷണം കണ്ടെത്തുന്നവൻ, അനാഥൻ. ഭരതന്റെ തന്നെ രജനിയിൽ പിറന്ന ആരവം എന്ന ചിത്രം മരുതിനെ കേന്ദ്രീകരിച്ച് മുന്നേറുമ്പോൾ പോലും അത് ആ അതിർത്തി ഗ്രാമത്തിന്റെ അവിടുത്തെ അനേകം ജീവിതങ്ങളുടെ കൂടി കഥ പറഞ്ഞതാണ്. ആ ജനക്കൂട്ടം ഉയർത്തുന്ന ആരവം പോലൊരു ചിത്രം. സിനിമയിൽ സർക്കസ് കൂടാരവും അവിടുത്തെ കാഴ്ചകളും ഏറെ പ്രാധാന്യത്തോടെ കടന്നുവരുന്നതിനാൽ തന്നെ ആരവം എന്ന പേര് നൽകിയത് അവിചാരിതമാകാൻ

ഇടയില്ല. ചിത്രത്തിന്റെ കലാസംവിധാനവും ഭരതൻ തന്നെ മനോഹരമായി നിർവഹിച്ചു. ആരവം ആരംഭിക്കുന്നത് തികച്ചും അപരിഷ്കൃതനായ ആ നായകനെ പ്രേക്ഷകർക്കു മുൻപിൽ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. തുടർന്നുയരുന്നത് വന്യത അനുഭവപ്പെടുന്ന ഒരു വിചിത്ര ഗാനം.

കുറ്റി, തിരുതാളി, കാടും പടലും പറിച്ചു കെട്ടിത്ത. മുക്കുറ്റി, തിരുതാളി, കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത. മാനോടും മയിലാടും മഞ്ചാടിക്കുന്നിന്റെ കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത. മുക്കുറ്റി, തിരുതാളി, കാടും പടലും പറിച്ചു കെട്ടിത്താ.

0: മരുതിനോട് അടുപ്പം പുലർത്തുന്നവൾ കാവേരി നടത്തുന്ന ആ ചായക്കടയുടെ പശ്ചാത്തലത്തിലുള്ളതാണ് തുടർന്നു വരുന്ന നായികാ നായകന്മാരുടെ ആ കണ്ടുമുട്ടൽ. പ്രമീള കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഈ ആദ്യ രംഗങ്ങളിൽ തന്നെ മരുത് എന്താണെന്ന് സംവിധായകൻ പ്രേക്ഷകർക്കായി വരച്ചു കാണിച്ചിരിക്കുന്നു. ചോദ്യങ്ങൾക്ക് വേണ്ടത്ര മറുപടി പറയാത്ത, പൂർണ്ണമായി ഒരു ആധുനിക മനുഷ്യനായി മാറിയിട്ടുണ്ടോയെന്ന് സംശയം ഉദിക്കാവുന്ന നായകൻ, അതാണ് ഭരതന്റെ മരുത്. പ്രത്യേക പാകത്തിലാണ് മരുതിന്റെ സൃഷ്ടി. ഏറ്റവും പ്രധാന രംഗങ്ങളിൽ ആവശ്യത്തിന് സംസാരിക്കുകയും അല്ലാത്തപ്പോൾ വളരെ കുറച്ചു മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന മരുത്. രുചിയുള്ള ഭക്ഷണം, സ്ത്രീ ശരീരം, വേട്ടയാടൽ, വിനോദങ്ങളുടെ ആസ്വാദനം തുടങ്ങി കേവല ചിന്തകൾ മാത്രമുള്ള ഒരു അപരിഷ്കൃതൻ. കാവേരി എന്ന ആ സ്ത്രീക്ക് ഒരുപക്ഷെ മുൻപ് മറ്റു പുരുഷന്മാരുമായി ബന്ധങ്ങളുണ്ടായിരിക്കാം. അത്തരം ചില ചിന്തകൾക്കുള്ള സാധ്യതകൾ സിനിമ സൂചിപ്പിച്ചു പോകുന്നുമുണ്ട്.
1: ഒരു പെണ്ണ് എത്ര കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക? ഇവിടെ ചിലപ്പോ വല്ല വഴിപോക്കരും കിടക്കാൻ വരും. വന്നാ ഞാൻ കിടന്നോളാനും പറയും. അതിന് ഈ നാറികൾക്കാ കണ്ണുകടി. ആളുകൾ പറയണത് എനിക്ക് ചായക്കട കൂടാതെ വേറെ ഏതാണ്ടോ. വേണ്ട വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. മരുതി, നിനക്കെന്നെ ഇഷ്ടാണോ? പെരുത്തിഷ്ടാണോ? ദോശയേക്കാൾ ഇഷ്ടാണോ? മുളക് ചമ്മന്തിയേക്കാൾ? എരുമപ്പാലൊഴിച്ച കുറുകുറേ ഇരിക്കുന്ന ചായയേക്കാൾ? പരുതേ, ഞാനൊരു വിഷയം പറഞ്ഞ നീക്കേക്കോ. എനിക്ക് കുളി തെറ്റിയിട്ട് 2 മാസമായി. എന്റെ കുട്ടിക്ക് തന്ത ആരാന്ന് ചോദിച്ച ഞാൻ എന്റെ മരുതാണെന്ന് പറയട്ടെ. ഞാൻ നിന്റെ കെട്ടിയോളായി കഴിഞ്ഞോളാം. നമുക്കിവിടെ സുഖമായി കഴിയാം, നിറയെ ദോശയും തിന്നാം. ഞാൻ നിന്റെ കൂടെ പന്തി ഉറങ്ങാം.
0: ജനാർദ്ദനൻ അവതരിപ്പിച്ച അന്തോണി എന്ന ആ ബസ് ഡ്രൈവർ കാവേരിയെ തേടിയെത്തുന്ന വേളയിൽ അവരുടെ പാവാട മാത്രം ഉടുത്ത് വീടിനകത്തുനിന്ന് ഇറങ്ങി വരുന്ന മരുത് പ്രഖ്യാപിക്കുന്നത് ഏകയായി താമസിക്കുന്ന ആ സ്ത്രീയുടെ ഭവനത്തിൽ തനിക്കുള്ള സ്വാധീനം തന്നെയുമാകാം. അധികം വൈകാതെ തന്നെ അന്തോണിയെ ശാന്തനാക്കാനായി സൂത്രപ്പണികൾ നടത്തുന്ന കാവേരിയെ പ്രേക്ഷകർ കാണുന്നുണ്ട്. അവളുടെ ഒരു തഴുകൽ മതി അതിന്. പക്ഷേ മരുതിനതിൽ പരാതിയൊന്നുമില്ല. ഇത്തരത്തിലൊക്കെയാണ് ആരവത്തിലെ അനേകമനേകം കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഭാര്യയേക്കാൾ തന്റെ കോഴിക്കൂട്ടന്മാരെ സ്നേഹിക്കുന്ന കൊക്കരക്കോ അണ്ണനും ശരീര തിരുമലുകാരൻ മാലീസമടക്കും അനേകം ഗ്രാമീണർ. കൊക്കരക്കോ അണ്ണൻ വളർത്തുന്ന അംഗക്കോഴികളോടുള്ള അധിക സ്നേഹമാണ് അയാളിൽ ജീവിത പങ്കാളിക്ക് വേണ്ടത്ര താല്പര്യം ഉണരാതിരിക്കാൻ കാരണം. ആ വളർത്തുജീവികളെ ഭവനത്തിൽ നിന്ന് ഒഴിവാക്കാൻ അമ്മേലു എന്ന ആ സ്ത്രീ KPSC ലളിത അവതരിപ്പിച്ച കഥാപാത്രം ശ്രമിക്കുന്നുമുണ്ട്. തുടർന്ന് ബസ് ഡ്രൈവർ അന്തോണിയിലേക്ക് ആ സ്ത്രീ എത്തിച്ചേരുന്നുമുണ്ട്. അനന്തരഫലം നമുക്ക് ഊഹിക്കാവുന്നതൊക്കെ തന്നെയും.
2: യാർക്കും എന്നാത്രോ ചെയ്ത ഒരു പപ്പ പണ്ടില്ലേ പണ്ട് മാറ്റാൻ താ മക്കളെ പണ്ട് മാറ്റ

0: ഇംഗ്ലീഷ് ഗാനങ്ങളുടെ അകമ്പടിയോടെ ആ പഴയ വാനിൽ ഒരു ചെറു സർക്കസ് സംഘം അവരുടെ ഗ്രാമത്തിലെത്തിച്ചേർന്നു. മലയാളവും തമിഴും ഇടകലർന്ന് സംസാരിക്കുന്ന ആ ഗ്രാമീണ ജനതയെ അവർ സർക്കസ് കലകളുമായി അമ്പരിപ്പിക്കാൻ ആരംഭിച്ചു. സർക്കസ് മാസ്റ്റർ മുറിമീശക്കാരൻ മുരികയ്യയാണ്. അയാളും ഭാര്യയും മകളും മറ്റനേകം പേരും.
1: ലേഡി പ്രൊപ്രൈറ്റർ ഓഫ് ഗുൾഫൻ സർക്കസ് കമ്പനി. ഞാൻ നാലീസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് അവർ പാടി തുടങ്ങിയത്. നമ്മുടെ കടവുൾ സഹായം കാവേരി ഇല്ലേ, ആ ചായക്കടക്കാരി, അവളെ അങ്ങോട്ടേക്ക് കയറ്റിക്കളയല്ലേ. അവളാണ് പെസക. അവളെ നമ്മുടെ ബസ്സുകാരൻ അന്തോണി ഇല്ലേ, ആ തൃശൂർക്കാരൻ, അവനാണ് അവളുടെ കൂടെ കുറച്ച് കാലം.
2: ഓഹോ, ഐ സീ, ഐ സീ.
1: അവളെ അവിടെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തു. ഇപ്പൊ ആ വെടിക്കാരൻ മരുതനില്ലേ, മരുതൻ, അവനാണ് അവളുടെ ഗർഭം ഏറ്റിട്ടിരിക്കുന്നത്. അവനെ അങ്ങോട്ടെങ്കിലും കയറ്റിക്കളയല്ലേ. അവൻ മാസ്റ്ററിന്റെ സുന്ദരി പോലെ പോസ്റ്റ്മോർട്ടം ചെയ്തുകളെ.
0: സർക്കസ് കാഴ്ചകൾ ധാരാളമുണ്ട് ആരവം എന്ന ചിത്രത്തിൽ. അതില സ്വർണമുടിക്കാരി സുന്ദരി കാഴ്ചവെക്കുന്ന പ്രകടനങ്ങളുമുണ്ട്. തുടർന്ന് അവളാണ് മരുതന്റെ ഹൃദയം കീഴടക്കുന്നവൾ. മരുതിന്റെ ചില്ലറ കായിക മികവൊക്കെ കണ്ട് അയാളെ മുരുകയ്യ തങ്ങൾക്കൊപ്പം ചേർക്കുന്നതാണ്. ബഹദൂറാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. മരുതിനാകട്ടെ സർക്കസ് കാണാനും അഭ്യാസം നടത്താനുമൊക്കെ നേരത്തെ തന്നെ ആഗ്രഹവുമുണ്ട്.
3: ആ മുരുകയ്ക്ക് എന്നെ വലിയ ഇഷ്ടമാണ്.
4: ഇഷ്ടമാണെങ്കിൽ അങ്ങോട്ട് വയ്ക്കൂ, പിന്നെ എന്നോട് ചോദിക്കണേ.
3: എന്നാലും എന്റെ കാവ്യ പറയാതെ എങ്ങനാ പോവുക?
4: എന്നോട് ചോദിച്ചിട്ടല്ലോ വരാൻ പറഞ്ഞത്.
3: ഞാൻ വരാന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പോയാ നമുക്ക് നിറയെ കാശ് കിട്ടും.
4: കാശ് കിട്ടിയ?
3: കാശ് കിട്ടിയ ഞാൻ വലിയ ഒരു പണക്കാരനാവും.
4: എന്നിട്ട്
3: ഞാനൊരു ചായക്കട തുടങ്ങും. ഏഴു നിലയുള്ള ചായക്കട. ഏഴു നിലയുള്ള ചായക്കട.
0: എന്നാൽ മരുതിനെ അതിലേക്ക് ആകർഷിച്ചത് ഉടമയുടെ മകളായ ആ സ്വർണമുടിക്കാരിയുടെ സൗന്ദര്യം തന്നെയുമാണെന്ന് പറയാം. ഇന്ത്യൻ ടാർസൺ എന്നാണ് അവർ മരുതിന് നൽകിയ വിശേഷണം.
1: ലേഡീസ്, ജെന്റിൽമാൻ ആൻഡ് ജെന്റിൽമാൻ, നമ്പറുകളെ, കൺട്രി മാൻ, ഇന്ന് മുതൽ നിങ്ങൾക്ക് ഇന്ത്യൻ ടാർസനെ നേരിട്ട് പാർക്കലാം. ഈസ്റ്റ് ഇന്ത്യ മുരുകയ്യ ആൻഡ് കമ്പനി ഇമ്പോർട്ടഡ് ഇന്ത്യൻ ടാർസൺ. ഇന്ത്യൻ ടാർസൺ, കമോൺ, കമോൺ.
0: ക്രമേണ മരുതും ആ സുന്ദരിയുമായി അടുത്തു. കാവേരി ഈ ബന്ധം അറിഞ്ഞതും തടുക്കുന്നതുമൊക്കെയാണ് കഥാഗതിയിലെ പ്രധാന മാറ്റങ്ങൾ. മരുതിനെ തേടി മുരികയ്യയും സംഘവും കാവേരിയുടെ വീട്ടിൽ എത്തുന്നതാണ്. മരുത് സർക്കസ് കൂടാരത്തിലെ നായയുടെ പിന്നിൽ പടക്കം കെട്ടിവെച്ച് ആ കൂടാരത്തിന് തീയിടാൻ കാരണമാകുന്നത്. അവിടുന്ന് പുറത്തു വരുന്ന ആനയാണ് അന്തോണി ഓടിക്കുന്ന ബസ് തള്ളി ഒരു കുഴിയിലേക്കിടുന്നത്. സമീപകാലത്ത് നാം കേട്ടുശീലിച്ച ബട്ടർഫ്ലൈ എഫക്ട് 1978 ഒരു മലയാള സിനിമയിൽ ഈ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ആരവത്തിൽ. സിനിമയുടെ അവസാനം എല്ലാം കത്തിയമർന്ന് ആ സർക്കസ് സംഘം ഗ്രാമം വിടുകയാണ്. ഇതിനൊപ്പം നേരത്തെ കണ്ട സർക്കസ് കൂടാരത്തിലെ ആ നായ തന്നെ കടിച്ചതിനെ തുടർന്ന് അതിനു പിന്നാലെ ഓടുന്ന മരുതിനെ കാണാം. അവർ ഓടിയോടി സർക്കസ് സംഘത്തിനൊപ്പം എത്തി. പിന്നാലെ കാവേരിയുമുണ്ട്. മരുതിനെ ആകർഷിച്ച സുന്ദരിയും അവർക്കൊപ്പം തന്നെയുണ്ട്. ക്രമേണ ആ നാടും സർക്കസ് സംഘാംഗങ്ങളും മുഴുവൻ അയാൾക്കും ആ നായയ്ക്കും പിന്നിൽ എന്തിനെന്നറിയാതെ പ്രയാണം ചെയ്യുകയാണ്. അവർക്കേറെ പിന്നിലായി ഒരു ചെറിയ കുട്ടിയുണ്ട്, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ. പുനർക്കാഴ്ചകൾ ഏറെ ആവശ്യമുള്ളതാണെന്ന് തോന്നുന്നു മരുതിന്റെ ഈ കഥ. ആ കഥാപാത്രത്തിന് നെടുമുടി വേണുവെന്ന് നടൻ പകർന്നു നൽകിയ ഓജസ്സും കണ്ടറിയേണ്ടതാണ്. മരുതിന്റെ ചെയ്തികൾ ആരവം എന്ന ചിത്രം പോലെ തന്നെ വിചിത്രം. അയാൾ ഒന്നിലും ഉറച്ചു നിൽക്കുന്നവനല്ല. സ്ത്രീബന്ധങ്ങളും അങ്ങനെ തന്നെ. എന്നാൽ പഴയതിലേക്കുള്ള മടക്കങ്ങളും ചിത്രത്തിൽ പ്രകടമാണ്. സിനിമയുടെ അവസാനമാകട്ടെ കാവേരിയുടെ അപേക്ഷകൾ പോലും അയാൾ കേൾക്കുന്നില്ല. നേരത്തെ കണ്ട ചമയങ്ങളൊക്കെ അഴിച്ചുമാറ്റി മുരുകയുടെ മകൾ സർക്കസുകാരിയും ഓടുന്നത് അയാളുടെ പിന്നിലായി തന്നെയാണ്. എന്തിനാണ് അയാളുടെ ഓട്ടം? വനവുമായി ഇണങ്ങിക്കഴിഞ്ഞ അയാൾ പ്രകൃതി നൽകുന്ന സ്വാതന്ത്ര്യം തേടിയായിരിക്കുമോ സഹജീവിക്ക് പിന്നാലെ ഓടുന്നത്? അപ്പോൾ പിന്നാലെ ഓടുന്നവരുടെ ഉദ്ദേശം എന്താണ്? ഏതാണ് ആ കുട്ടി? ചോദ്യങ്ങൾ അനവധിയാണ് ആരവം കണ്ടുകഴിയുന്ന വേളയിൽ പോലും. ആരവം കഴിഞ്ഞാൽ തകര, അതാണ് പറഞ്ഞു പോകേണ്ട ക്രമമെന്ന് കരുതുന്നു. ആരവത്തിലെ ഒരു സഹനടവേഷമെന്നൊക്കെ പറയാവുന്ന കൊക്കരക്കോ അണ്ണനെ അവതരിപ്പിച്ച പ്രതാപോത്തനെ നായകനായി പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഭരതൻ പത്മരാജന്റെ രചനയിൽ തകര എന്ന ചിത്രമൊരുക്കിയത്. ടൈറ്റിൽ റോളാണ് തകര. ആദ്യ ചിത്രമായ ആരവത്തിനു ശേഷം പ്രതാപ് പോത്തൻ രംഗത്ത് വന്ന അടുത്ത സിനിമ. ഒപ്പം ചെല്ലപ്പനാശാരി എന്ന അങ്ങേയറ്റം കുശാഗ്ര

0: ബുദ്ധിക്കാരനായ സുഹൃത്ത് വേഷത്തിൽ നെടുമുടി വേണുവുമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തകര ബുദ്ധിവികാസക്കുറവുള്ള ഒരു യുവാവാണ്. അയാൾക്ക് ഏറെക്കാലമായി ഏകദേശം തന്റെ സമപ്രായക്കാരി തന്നെയായ സുഭാഷിണിയോടുള്ളത് കളങ്കമില്ലാത്ത സ്നേഹം മാത്രമാണ്. തകരയുടെ മനസ്സിൽ ചെല്ലപ്പൻ ആസക്തി കുത്തിവെക്കുന്നത് വരെ.
1: എന്താണെന്നറിയാമോ ഞാൻ മോളിന്ന് എടുത്ത് ചാടാഞ്ഞത്? സുഭാഷിണി പറഞ്ഞതുകൊണ്ടാ.

0: കണക്കായി പോയി. ഞാൻ അന്നേ പറഞ്ഞല്ലോ ചെലപ്രാശരി തകരെ കൊണ്ട് വേണ്ടാത്ത കളിക്കണ്ടെന്ന്.
1: ചേടാ ഞാൻ അറിഞ്ഞു ഈ പൊട്ടത്തേക്ക് ഇങ്ങനൊരു യോഗം കിടക്കുന്നെന്ന്. കണ്ണുകൊണ്ട് കണ്ടില്ലായിരുന്നു, ഞാൻ വിശ്വസിക്കുകയല്ലായിരുന്നു.
0: തകരെ ഇനി നമ്മളെ അങ്ങ് തഴി.
1: ആപ്പാ പുള്ള ആവില്ലേ, പോയി കുളിക്കാം. അല്ലേ ഇതല്ല കൂത്ത്, തകരയ്ക്ക് ഉദിച്ച യോഗം നാളെ ആർക്ക് കുതിക്കാം.
2: തകര എന്ന നായകന്റെ നിഷ്കളങ്കത വരച്ചു കാട്ടിക്കൊണ്ട് സിനിമ ആരംഭിക്കുന്നു. പഞ്ഞിപ്പൂക്കൾ പറിച്ചെടുത്ത് പറത്തി ഉല്ലസിക്കുന്ന യുവാവായ തകര, കാറ്റാടി ഉണ്ടാക്കി പറത്തി കളിക്കുന്ന തകര, അയാൾക്ക് അത്ര മാനസിക വികാസമേ ഉള്ളൂ എന്ന് ചലച്ചിത്രകാരൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. സമപ്രായക്കാരുമായിട്ടല്ല അയാളുടെ സൗഹൃദം, അത് പ്രായത്തിൽ അല്പം കൂടി മുതിർന്നതെന്ന് കരുതാവുന്ന ചെല്ലപ്പനാശാരിയുമായാണ്, പിന്നെ പിള്ള എന്ന് വിളിക്കപ്പെടുന്ന കൗമാരക്കാരനും. ചെല്ലപ്പന ആ യുവാവിനെ മുതലെടുക്കുന്നുമുണ്ട്.
3: നീലക്കല്ല് കടുക്കൻ തരാന്ന് പറഞ്ഞിട്ട്
0: നിനക്കൊരു വിട്ട് കമ്പോളത്തിൽ നിന്ന് വിലസ് നടന്നാ മതിയല്ലോ. പോരെ
3: നീലക്കല്ല് കടുക്കൻ തരാന്ന് പറഞ്ഞ ആചാരി എന്നെ വെറുതെ പറ്റിക്കു.
0: തരാന്ന് പറഞ്ഞില്ലേ, നീ വിലയേട്.
3: ഒരു പാരം
0: മാമ്പലയ്ക്ക് ഇന്ന് പാരം കാണാണ്ടിരിക്കൂ. ഈ വഴിയുടെ എവിടെ നിന്ന് നടന്നു തകരപ്പുറത്ത് ഞാനൊരു തല്ലുകൊള്ളാനുള്ളതാ.
3: എപ്പോ
0: ഇന്നലെ പണിയും കഴിഞ്ഞ് വരുമ്പോ ആൽത്തറ ബുക്കിന്റെ അവിടെ വെച്ചൊരു കശപിശ.
3: ഇന്നലെ
0: ഓ ഭാർഗവൻ ഇല്ലയോ, ചന്ത ഭാർഗവൻ, അവനും മൂന്നാൾ ഊച്ചാലി പിള്ളേരും കൂടെ തകരെ കൊണ്ട് മാത്രമേ ഞാൻ പലകെ ഉരുപ്പൊടിയൊക്കെ ചുമപ്പിക്കുന്നുള്ളൂ എന്നുള്ള ആളുടെ കൊതിക്കറിവേ. ഒരു കൊച്ചുപിച്ചാട്ടിയും പിടിച്ച് ഇച്ചിരി വെള്ളവും പിടിപ്പിച്ചോണ്ട് കറി കൊടുക്കാൻ നോക്കി. ആദ്യം ഞാൻ നല്ല വാക്ക് പറഞ്ഞു, പോടാ ഭാർഗവ പോടാ, നടപ്പില്ലാന്നൊരു മതിയല്ലോ തനിക്കൊന്നും എടുക്കേണ്ടത് എന്നും കണ്ട് ആദ്യം ഞാൻ കുറച്ച് അച്ചാ ഊറ്റക്ക് പറഞ്ഞു നോക്കി എവിടേക്കാൻ. അപ്പോ വീതുളി എടുത്തു, പണിയായുധം കണ്ടപ്പോ അവന്റെ വലതാണ്. അല്ല ഞാൻ പെശകിയാൽ പെശകിയതാണെന്ന് അവന് അനുഭവം പോലറിയാവുന്ന കാര്യമാണെന്ന് കണ്ടു.
2: തുടക്കം മുതൽ സുഭാഷിണിയും തകരയും തമ്മിൽ നിഷ്കളങ്ക സ്നേഹബന്ധമേ ഉള്ളൂ. എന്നാൽ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ സ്വാഭാവികമായി രൂപപ്പെടാവുന്ന അടുപ്പത്തിന്റെ ചെറു ചലനങ്ങൾ ഇരുവർക്കുമിടയിൽ ഇടയ്ക്കൊക്കെ മിന്നിമറയുന്നുമുണ്ട്. സുഭാഷിണിയുടെ മാതാവ് ആ കുടുംബത്തിൽ നിന്ന് അകലെയാണ് കഴിയുന്നത്. സുഭാഷിണിയുടെ അച്ഛന്റെ ഉപദ്രവങ്ങൾ സഹിക്കാൻ വയ്യാതെ പിതാവായ മൂപ്പന് മറ്റൊരു സ്ത്രീയുമായി നിലവിൽ ബന്ധമുണ്ട്. ഇത് മകൾ ചോദ്യം ചെയ്തതിനെ തുടർന്ന് അയാൾ അവളെ തല്ലുകയാണ്. തുടർന്ന് അവൾ തന്റെ മാതാവിന്റെ പക്കലേക്ക് പോകുന്നു. ഈ യാത്രയിൽ തകരയും അവൾക്ക് തുണയാണ്. ഇതിനിടയിലാണ് അവർ കൂടുതൽ അടുക്കുന്നത്. സാധുക്കളിൽ സാധുവാണ് യഥാർത്ഥത്തിൽ തകര. ബുദ്ധിവികാസക്കുറവുള്ള സ്നേഹനിധിയായ ആ അനാഥനിൽ എന്നാൽ സുഭാഷിണിയുടെ പേര് പറഞ്ഞ് മോഹങ്ങൾ ജനിപ്പിക്കുന്നതിൽ ചെല്ലപ്പനാശാരി വിജയിക്കുകയാണ്. അതിനൊക്കെ മുൻപ് സുഭാഷിണിയിൽ ചെല്ലപ്പന് ഒരു കമ്പമുണ്ട് എന്നും കാണാനാകും. അതിനവൾ തക്ക മറുപടി നൽകുകയും ചെയ്തു. ഇതിന്റെ പേരിൽ പിതാവ് മൂപ്പനിൽ നിന്ന് ചെല്ലപ്പന് രണ്ട് കിട്ടുന്നുമുണ്ട്. എന്നാൽ ആ സാഹചര്യം വരെ ചെല്ലപ്പൻ ഉപയോഗിക്കുന്നത് സുഭാഷിണി വഴങ്ങിക്കൊടുക്കുന്നവളാണോ എന്ന് പരീക്ഷിക്കാനാണെന്ന് തോന്നുന്നു. തങ്ങളുടെ സുഹൃത്തായ പിള്ളയെന്ന് വിളിക്കുന്ന ആ കൗമാരക്കാരൻ പയ്യനെ വെച്ച് സുഭാഷിണിയെ വശത്താക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടയാൾ. അവന്റെ സമീപനം എന്നാൽ സുഭാഷിണി തക്ക രീതിയിൽ നേരിടുകയും ചെയ്തു. സുഭാഷിണിയെ സുരേഖ അവതരിപ്പിച്ചു.
4: വേണ്ടായിരുന്നല്ലോ, ഇതിപ്പോ ഒരുപാട് കാശായി കാണത്തില്ലയോ?
0: ഓ അതൊന്നും സാരമില്ല, സുഭാഷിണിക്ക് വേണ്ടിട്ടല്ലയോ.
5: അയ്യോ അയ്യോ എന്റെ കൈ, എന്റെ കൈ, അയ്യോ അയ്യോ അയ്യോ എന്റെ കൈ, അയ്യോ അയ്യോ എന്റെ കൈ, എന്റെ കൈ, അയ്യോ അയ്യോ അയ്യോ അയ്യോ എന്റെ കൈ, അയ്യോ അയ്യോ.
4: ആ ആശാരിയോട് പറഞ്ഞേക്ക് വളഞ്ഞ ബുദ്ധിയും കൊണ്ട് ഇങ്ങനെ വന്നേക്ക. അയ്യ നാണോ ഇല്ലല്ലോ, ചുടുചോറ് വാരാൻ ഇറങ്ങിയേക്കുന്ന കൊച്ചു കുരങ്ങൻ.
0: അത്രക്ക് ഞാൻ അപ്പഴേ പറഞ്ഞതാ, പുള്ള വെള്ളാണ്ടിരി ഇങ്ങനെയൊക്കെ ആ ഇതിന്റെ തുടക്കം.
6: തുടക്കം
0: ഞാൻ പറയുന്നു കേക്ക് പുള്ളേ, കേവലം ഒരടിയാണേ പോലും അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു നേട്ടമാണ്. ഇതിപ്പോ ചോര കണ്ടേക്കുക, ഇതിപ്പോ ഒരു സുഭാഷണം വേറെ എന്തോ വേണം പുള്ളേ ആ കൈ കൂട്ട് വന്നാട്ടെ.
2: ഇതേ ചെല്ലപ്പൻ തന്നെയാണ് തന്റെ എരികേറ്റലിന്റെ അടക്കം ഫലമായി തകരയ്ക്കും സുഭാഷിണിക്കും ഇടയിൽ രൂപപ്പെട്ട കാമം കലർന്ന പ്രണയം മൂപ്പന്റെ രണ്ടാം പങ്കാളി വഴി അയാളിൽ എത്തിക്കുന്നത്. ഇതുവഴിയാണ് തകരയെ മൂപ്പൻ ക്രൂരമായി മർദ്ദിക്കുന്നതും തുടർന്ന യുവാവ് നാടുവിട്ട് എങ്ങോട്ടോ പോകുന്നതും. മടങ്ങി വരവിലയാൾ സുഭാഷിണിയുടെ പിതാവിന്റെ ജീവൻ തന്നെയാണ് കവർന്നത് അവളെ സ്വന്തമാക്കാൻ വേണ്ടി. തുടർന്ന് ആ വിവരം സുഭാഷിണിയെ അറിയിക്കുന്ന തകരയുടെ മുഖത്ത് തടസ്സങ്ങൾ ഇല്ലാതാക്കിയവന്റെ ഭാവമാണെന്ന് തോന്നുന്നു. എന്നാൽ തകരയുടെ പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് സുഭാഷിണി അയാളെ തള്ളിപ്പറയുകയാണ്. ഈ പ്രതികരണം അടക്കമുള്ളവ തകരയെ എത്തിക്കുന്നത് മരണത്തിലേക്ക് തന്നെയും.
0: സുഭാഷിണി

0: മൂക്കനെ കുത്തി. ഇല്ല, ഞാൻ പോകത്തില്ല, പോകത്തില്ല.
1: വാ സുഭാഷിനി, സുഭാഷിനി വാ, നമുക്ക് എവിടെയെങ്കിലും പോവാം, നമുക്ക് കല്യാണം കഴിക്കാം.
2: ഇല്ല ഇല്ല ഇല്ല, ഞാൻ വരത്തില്ല, താരേന്റെ അപ്പനെ കൊന്നു.
3: തകരിയുടെ കഥയിൽ അയാളെ പോലെ തന്നെ മറ്റൊരു വിചിത്ര കഥാപാത്രമായി ചെല്ലപ്പനാശാരി അങ്ങനെ നിലനിൽക്കുകയാണ്. പക്ഷേ അയാൾ വില്ലനല്ല, പ്രതിനായകനെന്നൊക്കെ നമുക്ക് അയാളെ വിളിക്കാം. പതിവ് നായക സങ്കല്പങ്ങളൊക്കെ തകിടം മറിച്ചുകൊണ്ടുള്ള നായക ചിന്തകളാണ് ഭരതന്റെ തകര പ്രേക്ഷകർക്ക് നൽകുന്നത്. ഏറ്റവും വിചിത്രമായി നെടുമുടി വേണു അവതരിപ്പിച്ച ചെല്ലപ്പനാശാരി എന്ന കുടില കഥാപാത്രവും. 1979 തകരിയിൽ നിന്ന് തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ ലോറിയിലേക്ക് എത്തുമ്പോൾ ഭരതൻ പത്മരാജൻ കൂട്ടുകെട്ട് പ്രതാപ് പോത്തനെ തന്നെ വീണ്ടും നായകനായി അവതരിപ്പിച്ചു. എന്നാൽ തീർത്തും സാധുവായ ആ യുവാവിന്റെ വേഷം ചിത്രത്തിൽ മറ്റു രണ്ടു പേരുടെ മുൻപിൽ വല്ലാതെ അപ്രസക്തമായി പോയതാണെന്നുള്ളതാണ് വാസ്തവം. അച്ഛൻ കുഞ്ഞ് ഗംഭീരമാക്കിയ വേലനും ബാലൻ കെ നായർ തകർത്തവതരിപ്പിച്ച ഔസേപ്പുമാണ് ആ കഥാപാത്രങ്ങൾ. ഈ സിനിമ വേലന്റെ ക്രൂരതയുടെയും ധനാസക്തിയുടെയും ജടികമോഹങ്ങളുടെയും പാതയിലാണ് തുടക്കം മുതൽ മുന്നേറുന്നത് തന്നെ. ആ യാത്രയിൽ അയാൾ ചെയ്തു കൂട്ടുന്ന കൃത്യങ്ങൾ, കണ്ടുമുട്ടുന്ന പല വ്യക്തികൾ, അതിൽപ്പെടുന്നു ഔസേപ്പ് എന്ന ലോറിക്കാരനും അയാളുടെ സഹായിയായ ദാസപ്പൻ എന്ന അനാഥ യുവാവും.
4: ഞാൻ പോവാം. പറ്റില്ല, 7 വട്ടം പറഞ്ഞിട്ട് 10 വട്ടം ഞാൻ 100 രൂപ എണ്ണി. ഇനി എന്നെ കൊണ്ട് പറ്റില്ല.
5: 100 രൂപയാണ്, അപ്പോഴേക്ക് ഞങ്ങളും ഓരോ 100 രൂപ അടിക്കാം.
3: വേലായുധൻ എന്ന വേലൻ ചിത്രത്തിൽ പ്രതിനായക സ്ഥാനത്താണെന്ന് പറയാം. ക്രൂരതയുടെയും ദുഷ്കൃത്യങ്ങളുടെയും കാര്യത്തിൽ വേലനു മുൻപിൽ ഔസേപ്പ് തീർത്തും നിസ്സാരനാണെന്ന് തോന്നുന്നു. ഇത് മനസ്സിലാക്കാൻ വേലൻ ആരാണെന്ന് പറഞ്ഞു വെച്ചാൽ മാത്രം മതിയാകും. അയാൾ കുഞ്ഞുങ്ങളെ കടത്തിക്കൊണ്ടു പോകുന്നവനാണ്. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ കുട്ടികളെ തട്ടിയെടുത്ത് അംഗഭംഗം വരുത്തി ഭിക്ഷാടനത്തിനടക്കം ഉപയോഗിച്ച് പണമുണ്ടാക്കുന്ന ക്രൂരൻ. ആവശ്യക്കാർക്ക് അയാൾ കുട്ടികളെ വിൽക്കുകയും ചെയ്യും. അത്തരമൊരു മനുഷ്യമൃഗത്തെ പ്രതിനായകനായി അവതരിപ്പിച്ചിരിക്കുന്നതാണ് ലോറി എന്ന ചിത്രം. അയാളുടെ പക്കൽ ഇതുവഴി തന്നെ എത്തിച്ചേർന്നതാണ് റാണി എന്ന കൗമാരക്കാരി. എന്നാൽ മറ്റു കുട്ടികളെ പോലെ വേലൻ അവളെ വിരൂപയോ അംഗഭംഗം ഉള്ളവളോ ആക്കി മാറ്റുന്നില്ല. വളർന്നു വലുതായി അംഗലാവണ്യം ഉള്ളതായി മാറാനുള്ള അവളുടെ സുന്ദര ശരീരത്തോടുള്ള മോഹം കൊണ്ടാണ്. ശരീര വളർച്ച എത്തിയതിനാൽ തന്നെ വേലന്റെ മോഹങ്ങളിൽ റാണി കടന്നു വരുന്നുമുണ്ട്. എന്നാൽ ഇതിനിടയിലും മാംസവ്യാപാരത്തിനായി സമീപിക്കുന്നവരെ വേലൻ ആട്ടി ഓടിക്കുന്നുമുണ്ട്. ഇത്തരമൊരു പ്രത്യേക പാത്രസൃഷ്ടിയാണ് വേലൻ എന്ന കഥാപാത്രം. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും കേരള സംസ്ഥാന ക്രിട്ടിക്സ് അവാർഡും വേലൻ വഴി അച്ചൻകുഞ്ഞ് നേടുകയും ചെയ്തു.
6: എനിക്ക് മടിയില്ല, കൈ വരയ്ക്കുകയുമില്ല. 8 കൊല്ലമായി അവള് പെണ്ണാകുന്നതും കണ്ടു കണ്ടിരിക്കുകയായിരുന്നു ഞാൻ.
3: വേലൻ നാടുചുറ്റി അലയുന്നവനാണ്. തെരുവ് സർക്കസും അതിനിടയിലുള്ള പണപ്പിരിവുമൊക്കെയാണ് അയാളുടെ വരുമാന മാർഗം. സർക്കസ് അവതരണത്തിന് അയാൾക്കൊപ്പം റാണിയുണ്ട്. പണം പിരിക്കാനും പാട്ടുപാടാനുമൊക്കെയായി മറ്റു കുട്ടികളുമുണ്ട്. ജീവിക്കുന്ന ചുറ്റുപാട് ഒട്ടും നല്ലതല്ല. പുതുമുഖം നിത്യയാണ് റാണിയെ അവതരിപ്പിച്ചത്. അഭിസാരികമാരും അവരുടെ ഇടനിലക്കാരും ആ സ്ത്രീകളെ തേടിയെത്തുന്ന അനേകരും വേറെയും സാമൂഹിക വിരുദ്ധരുമൊക്കെ ഇടകലർന്ന് ജീവിക്കുന്ന ഏറ്റവും താഴെ തട്ടിലുള്ള ചേരി ജീവിത കാഴ്ചകളാണ് ലോറി എന്ന ചിത്രത്തിൽ ഉള്ളത്. അങ്ങനെയൊരു സർക്കസ് അവതരണത്തിനിടെയാണ് വേലനെ ആ ലോറിക്കാരൻ കണ്ടുമുട്ടുന്നത്. ഒപ്പം ദാസപ്പനുമുണ്ട്. ആദ്യ കാഴ്ചയിൽ തന്നെ ദാസപ്പനും റാണിയും പരസ്പരം ശ്രദ്ധിക്കുകയും ചെയ്തു. ക്രമേണ താൻ ആരാണെന്ന സത്യം, ആ സംഘത്തിന്റെ ജീവിതം എങ്ങനെയാണെന്ന സത്യമൊക്കെ റാണി വഴി ദാസപ്പൻ അറിയുന്നുണ്ട്.
7: ഞാനും ഇത്തിരി വെള്ളം എവിടെ കിട്ടുമെന്ന് നോക്കി നിൽക്കുമായിരുന്നു. നിക്ക് എന്താ വന്നു? എന്നാലും എന്നേക്കാൾ ഭേദമാ. ഓർമ്മ വയ്ക്കുമ്പോൾ ഞാൻ തെരുവില്ല, അച്ഛനുമില്ല, അമ്മയുമില്ല, ആരുമില്ല. പിന്നെ എവിടെയൊക്കെയോ തെറ്റിത്തെറിച്ച് തെറ്റിത്തെറിച്ച് ഒടുവിൽ ഒരു വർക്ക്ഷോപ്പിൽ ചെന്ന് കിട്ടു. ഇപ്പൊതാ ഇത്രയും കാലം കൊണ്ട് ആദ്യം ഒരു സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണെന്നറിയോ? ലൈസൻസ്. ഈ നാട്ടിൽ വെച്ച് റാണിയെ കാണുമെന്ന് വിചാരിച്ചതേ ഇല്ല.
4: ഇവിടെ വെച്ച് തന്നെ കാണാം. തിരിഞ്ഞു നടക്കുന്ന ഇനിയല്ലേ?
7: ഞാനും അതേ നവ.
3: ദാസപ്പനും റാണിയുമായുള്ള അടുപ്പം ക്രമേണ പ്രണയത്തിലെത്തുന്നു. എന്നാൽ ഈ ബന്ധം വേലൻ അംഗീകരിക്കാൻ

0: പോകുന്നില്ല. അങ്ങനെയൊരു വിദൂര സാധ്യത പോലുമില്ല. ഇക്കാരണങ്ങളാൽ അടക്കം തന്നെ അവളെ അയാൾ ഉപദ്രവിക്കുന്നുമുണ്ട്. തുടർന്ന് അയാളെ പരിക്കേൽപ്പിച്ച് റാണി രക്ഷപ്പെടുകയാണ്. പക്ഷേ അവളെ ഔസേപ്പ് ലോറിയിൽ പിടിച്ചു കയറ്റി അവിടെ നിന്ന് കടന്നു കളയുകയാണ്. ഒപ്പം ദാസപ്പനുമുണ്ട്. ഔസേപ്പിന്റെ ആഗ്രഹവും റാണിയുടെ ശരീരം തന്നെയാണ്.
1: വേലാണ്ടിയും വേലാണ്ടിയുടെ മോളെയും കാണണമെന്ന് പറഞ്ഞപ്പോ നീ വിചാരിച്ച് വെള്ളം അടിച്ചോണ്ട് പറഞ്ഞു.
0: തുടർന്ന് അയാളുടെ പക്കൽ നിന്ന് അവളെ രക്ഷിക്കാൻ ദാസപ്പൻ ശ്രമിക്കുന്നു. എങ്കിലും ഫലമുണ്ടായില്ല. റാണിയെ ഔസേപ്പെത്തിക്കുന്നത് അയാളുടെ ഭാര്യയാണെന്ന് പറയാവുന്ന ആ സ്ത്രീയുടെ പക്കൽ തന്നെയാണ്. എന്നാൽ അവർ നിസ്സഹായിയുമാണ്.
2: ഈ പെണ്ണിനെ കണ്ടോ, ഇവൾ ഇവിടെ നിൽക്കുന്നു. കേട്ടില്ലേ പറഞ്ഞത്?
3: ഏതാ ഈ കുട്ടി?
2: അറിഞ്ഞേ ഒക്കത്തുള്ളോ. അറിയണം നിർബന്ധമുണ്ട്? ചോദിച്ചോ.
3: ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ.
2: ഉണ്ടല്ലോ, കൂടുതൽ ചോദ്യങ്ങൾ കൊണ്ടുവന്നാലേ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ? ഞാനിവളെ ഇപ്പോഴും കൊണ്ടുപോകും. കുറച്ച് കഴിയുമ്പോ വേറെ എവിടെങ്കിലും ഇതുപോലെ മറ്റൊരു വീടില്ല.
4: എന്താ അറിയേണ്ടത്?
2: ചോദിച്ചോ.
3: ഞാനൊന്നും ചോദിക്കുന്നില്ല.
2: കാരിപ്പോടി പെണ്ണേ.
0: ആ സ്ത്രീ തുടർന്ന് അമ്മയുടെ സ്ഥാനത്താകുന്നു.
2: അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ ആ പെണ്ണെ ഇവിടെ കാണണം, ഇല്ലെങ്കിൽ കൊല്ലും ഞാൻ നിന്നെ.
3: പെണ്ണ് ഇവിടെ കാണും, പക്ഷെ അവള് തുടരണെങ്കിൽ ആദ്യം എന്നെ കൊല്ലേണ്ടി വരും.
2: നീ ഭാര്യ കളിക്കാണോ?
3: അതെ.
2: എവിടുത്തെ ഭാര്യയായിരുന്നു? എനിക്ക് നടക്കുന്ന കൊച്ചുണ്ടായി പോയെന്ന് വെച്ചാൽ നീ എന്നോട് എന്റെ ഭാര്യയാണെന്ന്. പിന്നെ നിൽക്കാൻ നടക്കണം, നിന്നാ മതി.
0: ഔസേപ്പ് ഒപ്പമില്ലാത്ത വേളയിൽ ആ പെൺകുട്ടിയെയും മകളെയും കൂട്ടി ആ സ്ത്രീ നാടുവിടുകയാണ്. അവരുമായി അവിചാരിതമായുള്ള കണ്ടുമുട്ടലാണ് ദാസപ്പനെ വീണ്ടും റാണിയുടെ പക്കലെത്തിക്കുന്നത്. അവർ ഒരുമിച്ച് ജീവിതം ആരംഭിച്ചെങ്കിലും ഔസേപ്പ് വീണ്ടും ഇരുവരെയും കണ്ടെത്തി. വിടാതെ തന്നെ വേലനുമുണ്ട്. ഇരുവരുടെയും തിരിച്ചുവരവിൽ അവരുടെ ബലിഷ്ട കരങ്ങളിൽ നിന്ന് രക്ഷ നേടാനാണ് ദാസപ്പൻ റാണിക്കും മറ്റുള്ളവർക്കുമൊപ്പം ഔസേപ്പിന്റെ ലോറിയിൽ തന്നെ പാലായനം ചെയ്യുന്നത്. അതിന്റെ പിന്നിൽ ഓടിക്കയറുകയാണ് ഔസേപ്പും വേലനും. ഇരുവരും തമ്മിൽ പോരാട്ടത്തിലുമാണ്. ആ പോരാട്ടം ജയിച്ചാൽ മാത്രമേ അത്രയൊന്നും ശക്തനല്ലാത്ത ദാസപ്പനെ കൂടി തോൽപ്പിച്ച് റാണിയെ സ്വന്തമാക്കാനാകൂ. എന്നാൽ ആ യാത്ര അവസാനിക്കുന്നത് വേലന്റെയും ഔസേപ്പിന്റെയും മരണത്തിലാണ്. റാണിയും ദാസപ്പനും സന്തോഷത്തോടെ മുൻപോട്ട്. നന്മയുള്ള സാധാരണക്കാരനായ നായകന്റെ പ്രഭാവം നിഷ്ഫലമാക്കുന്ന ക്രൂരന്മാരായ ഇരു പ്രതിനായകന്മാർ, പരസ്പരം പോരടിക്കുന്നവർ. ഇത്തരത്തിൽ വല്ലാത്ത കഥാപാത്ര സൃഷ്ടിയാണ് ലോറി എന്ന ചിത്രത്തിൽ അടിമുടി കാണാനാകുക. അവരുടെ പരാജയമാണ് മനസ്സാക്ഷിയുള്ളവർ ആഗ്രഹിക്കുകയും ചെയ്യുക. അതിന് കാരണമാകുന്നത് മരണം തന്നെയും. തെറ്റും ശരിയും ഇടകലർന്ന് പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ വ്യക്തികളാണ് സമൂഹത്തിൽ ഭൂരിപക്ഷമെന്ന് തോന്നുന്നു. ചില അവസരങ്ങളിൽ ചിലരുടെ കാര്യങ്ങളിൽ തെറ്റുകൾ പ്രവർത്തിക്കുന്ന പലരും മറ്റു പലർക്കുമെന്നാൽ നല്ലവരായിരിക്കും. ഭരതനൊരുക്കിയ അനേകം ചിത്രങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രധാന കഥാപാത്രങ്ങളെ നമുക്ക് കാണാനാകും. സ്വഭാവത്തിൽ നന്മയും തിന്മയും ഇടകലർത്തിയവർ, തീർത്തും സാധാരണക്കാർ. അതിൽ തന്നെ ചാട്ട എന്ന ചിത്രത്തിന് സവിശേഷ സ്ഥാനവുമുണ്ട്. പി ആർ നാഥന്റെ കഥയിൽ ഭരതൻ സിനിമയുടെ തിരക്കഥയൊരുക്കി. സംഭാഷണം കഥാകൃത്തിന്റെ തന്നെയാണ്. സിനിമയുടെ കലാസംവിധാനത്തിന് 1981 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഭരതൻ നേടുകയും ചെയ്തു. ചാട്ട കന്നുകാലി കച്ചവടവും അതിന്റെ ഇടനിലയുമൊക്കെ ഉപജീവന മാർഗമാക്കിയ ഒരുപറ്റം മനുഷ്യരുടെ കഥ പറഞ്ഞതാണ്. കഥാനായകന്റെ പേര് അല്ലെങ്കിൽ പ്രതിനായകന്റെ പേര് വേലു എന്നാണ് ബാലൻ കെ നായർ അവതരിപ്പിച്ച കഥാപാത്രം. അയാളുടെ സുഹൃത്താണ് പെരച്ചൻ. ഇരുവരും കന്നുകാലി കച്ചവടക്കാർ തന്നെ. പെരച്ചൻ സാമാന്യം നല്ല നിലയിൽ ജീവിക്കുന്നു. എന്നാൽ വേലുവിന് കച്ചവടത്തിൽ തകർച്ചകളാണ്. അയാളുടെ ഭാര്യ കെ പി എസ് സി ലളിത അവതരിപ്പിച്ച കഥാപാത്രം ചന്ദ്രമതിയുടെ സഹോദരനാണ് മാണിക്കൻ. ബാക്കി ലഭിക്കാനുള്ള സ്ത്രീധന തുകയ്ക്കായി അയാൾ ടി ജി രവി കഥാപാത്രം മാണിക്കനെ വല്ലാതെ മുഷിപ്പിക്കുന്നു. ഭാര്യയുടെയും മകളുടെയും സ്ഥിതി ആ ഭവനത്തിൽ അത്ര സുഖകരമല്ല.
5: അവരെ
0: ഇതിന് എരിവ് കൂട്ടാൻ പാതാള വരണ്ടി തള്ള എന്ന ഫിലോമിന കഥാപാത്രവുമുണ്ട്. വേലുവിന്റെ അമ്മ ദുഷ്ടയും അത്യാഗ്രഹിയുമായ ആ സ്ത്രീ വരുത്തിവെക്കുന്ന പൊല്ലാപ്പുകൾ ചില്ലറയൊന്നുമല്ല.
6: അയ്യോ അച്ഛമ്മേ, നമ്മുടെ മണിക്കുട്ടി.
7: എടി കുട്ടികാടിയെ, പണ്ട് നിന്റെ കച്ചവടം എന്റെ കച്ചവടം മന്ത്രവാദം ചെയ്തു വന്നു. എനിക്കറിയാടി പാരം വിട്ടാൻ
6: അച്ഛമ്മേ.

0: വേലുവിന്റെ സുഹൃത്തും കന്നുകാലി കച്ചവടത്തിലെ ഇടനിലക്കാരനുമാണ് കൊസറ വൈരവൻ എന്ന നെടുമുടി വേണു കഥാപാത്രം. അയാൾ വേലുവിന്റെ സഹോദരി കുമുദവുമായി പ്രണയത്തിലാണ്. വേലുവിന് ഈ ബന്ധമറിയാം. എന്നാൽ അനുകൂലമായോ പ്രതികൂലമായോ അയാൾ ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. ആ ഭവനത്തിൽ ഹൃദയ നന്മയുള്ള തന്റെ ചേട്ടത്തിയോടും മകളോടും സ്നേഹമുള്ള ഏക വ്യക്തിയും കുമുദമാണ്. തുടർന്ന് വേലു സ്വഭാവനത്തിൽ കൊണ്ടാക്കിയ ചന്ദ്രമതിയെയും മകളെയും കാണാൻ കുമുദം എത്തിച്ചേരുന്നുമുണ്ട്. ചാട്ട എന്ന ചിത്രത്തിന്റെ വഴിത്താരിയിൽ ഗതിമാറ്റം കൊണ്ടുവരുന്നത് ഒരു മരണമാണ്. അച്ഛൻ കുഞ്ഞ് അവതരിപ്പിച്ച പെരച്ചേട്ടൻ എന്ന് വിളിക്കുന്ന പെരച്ചന്റെ മരണം. അയാൾ അപസ്മാര രോഗിയാണ്. വേലുവും പെരച്ചനും ഒന്നിച്ച് കന്നുകാലികളുമായി നടക്കവേ കുളത്തിൽ കുളിക്കാനിറങ്ങിയ വേളയിൽ പെരച്ചന് അപസ്മാരം വിളകുന്നു. കരയ്ക്കു നിന്ന വേലു അയാളെ ആദ്യം രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അയാളുടെ വിടവാങ്ങൽ വഴി കയ്യിലെത്തിച്ചേരാവുന്ന വലിയ അളവ് സമ്പത്ത് തനിക്ക് തുണയായി നടന്ന പെരച്ചനെ രക്ഷിക്കുന്നതിൽ നിന്ന് വേലുവിനെ പിന്തിരിക്കുന്നു. തുടർന്ന് അയാൾ മുങ്ങിവരിക്കുകയും ചെയ്യുന്നു. അതൊരു കൊലപാതകമാണെന്ന് പറയാനാകില്ല. രക്ഷിക്കാമായിട്ടും രക്ഷിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. പെരച്ചന്റെ ശരീരഴകുള്ള ഭാര്യ ദമയന്തിക്ക് മേൽ വേലുവിന് നേരത്തെ തന്നെ ജടിക മോഹങ്ങളുണ്ട്. ഈ മരണം വഴി അവരെക്കൂടി സ്വന്തമാക്കാമെന്ന ദുഷ്ചിന്ത അയാളിൽ ഉണരുന്നുണ്ട്. ചന്ദ്രമതിയെ നേരത്തെ തന്നെ അയാൾ അവരുടെ ഭവനത്തിലേക്ക് അയക്കുകയും ചെയ്തല്ലോ. വേലു ചെയ്ത ഈ തെറ്റുകൾക്ക് പിന്നിൽ സ്വാർത്ഥതയും ആസക്തിയുമാണ്. തലേ ദിവസം ഇരുവരെയും ഒന്നിച്ചു കണ്ടിട്ടുള്ള കൊറസ വൈരവന് ഈ മരണത്തിൽ സംശയമുണ്ട്. എന്നാൽ വേലുവിനോടുള്ള അടുപ്പം മൂലവും ജീവിതത്തിൽ അത്രയൊന്നും നിറി പുലർത്താത്തവനായതിനാൽ തന്നെയും അയാൾ ഈ രഹസ്യം വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ അർഹിക്കാത്ത വലിയ അളവ് ധനം കയ്യിൽ വന്ന ശേഷം മുതലാളിയായി വിലസിയ വേലു തന്റെയും കുമുദത്തിന്റെയും വിവാഹത്തിന് എതിര് നിൽക്കുന്നതാണ് അയാൾ വേലു പെരച്ചനെ കൊന്നിരിക്കാനുള്ള സാധ്യത നാട്ടിൽ പാട്ടാക്കാൻ കാരണമാകുന്നത്. തുടർന്ന് വൈരവനും കുമുദവും നാടുവിട്ടു പോവുകയും ചെയ്തു. ക്രമേണ നാട്ടുകാർക്കിടയിൽ ദമയന്തിയുടെയും മകന്റെയും മനസ്സിലടക്കം വേലുവാണ് പെരച്ചേട്ടനെ കൊന്നതെന്ന വൈരവന്റെ വാക്കുകൾ ആഴത്തിൽ തന്നെ പതിച്ചു.
1: എന്തായാലും മനുഷ്യനെ കൊല്ലം മടി കാണിക്കാത്തവൻ എന്റെ ചന്ദ്രമതിയും പുഷ്പത്തിനും ജീവനോടെ വിട്ടു തന്നല്ലോ. അത് തന്നെ എന്റെ ഭാഗ്യം.
2: മൂത്ത് മൂക്കിൽ പല്ലു മുളച്ചു തുടങ്ങി. ഇനി ഒരല ചോറ് തരില്ല നീ അല്ലേ?
1: പെങ്ങളും മരുവുള്ള ഒരു ഗതിയില്ലാണ്ട് വീട്ടിൽ നിൽക്കുമ്പോ ഞാൻ പെണ്ണ് കെട്ടുന്നത് ന്യായമാണോ കുഞ്ഞുണ്ണേട്ടാ?
0: സിനിമയുടെ രണ്ടാം പകുതി ജീവിതത്തിൽ തനിച്ചായി പോയ വേലുവിനെ പ്രേക്ഷകർക്ക് മുൻപിൽ വരച്ചിട്ടിരിക്കുകയാണ്. വലിയ സമ്പത്തുണ്ട് അയാളുടെ കയ്യിൽ. എന്നാൽ ഭാര്യയും മകളും എന്നോ നഷ്ടമായി. അല്ല, അയാൾ നഷ്ടമാക്കി. സഹോദരി അവളുടെ കാമുകനൊപ്പം നാടുവിട്ടു. അമ്മയുണ്ടായിട്ട് ഉപദ്രവങ്ങളല്ലാതെ സ്നേഹമൊന്നും ലഭിക്കുന്നേയില്ല. അയാൾ മോഹത്തോടെ സമീപിച്ച ദമയന്തിയാണെങ്കിൽ അവഗണിക്കുക മാത്രമല്ല ഭർത്താവിന്റെ കൊലപാതകിയായി കണ്ട് അപമാനിച്ചു വിടുകയും ചെയ്തു. ഇക്കാരണം കൊണ്ടൊക്കെ തന്നെ ഭാര്യയും സഹോദരിയുമായി അടുക്കാൻ അയാൾ വീണ്ടും ശ്രമിക്കുന്നു. കുമുദവും വൈരവനും അയാളെ തേടി എത്തുകയും ചെയ്തു. എന്നാൽ മകളും ഭാര്യയും മനസ്സുകൊണ്ട് ഏറെ അകലെ തന്നെയാണ്.
3: നിങ്ങൾ ഏതാ മനുഷ്യ?
4: എന്റെ കയ്യിലിപ്പോ ആവശ്യത്തിന് പണമുണ്ട്. ഇന്ന് എനിക്ക് വേണ്ടത് തന്നെയാണ്. നമ്മുടെ മോളെ കരുതി എന്റെ കൂടെ വരും.
3: വരുമ്പോ ചാട്ട കൊണ്ടുവന്നിട്ടില്ലേ ഞങ്ങളെ തല്ലാൻ?
4: ഇനി ആ ചാട്ട നിന്റെ നേരെ പൊങ്ങില്ല. ഞാൻ തന്നെ ഇന്ന് എന്റെ കൂടെ അവകാശത്തോടെ വരാൻ വേറൊരു പെണ്ണില്ല. അച്ഛനാണ് മോളെ വിളിക്കുന്നത്.
3: ഞങ്ങള് വരില്ല. ഞങ്ങക്ക് ചോദിക്കാനും പറയാനും ഒരാളുണ്ട്. പണ്ട് ചാട്ട വീശി ഇവിടെ കൊണ്ടോ നാക്കിയപ്പോ മുതൽ ഞങ്ങളെ കയറ്റിപ്പോറ്റുന്ന എന്റെ ഓടപ്പുറം.
0: തന്റെ സമീപവാസിയായ മുതിർന്ന സ്ത്രീ സംരക്ഷിച്ചു വരുന്ന മകളുടെ പ്രായമുള്ള പെൺകുട്ടിയെ ആ വൃദ്ധയുടെ മരണശേഷം മകളുടെ സ്ഥാനത്ത് കണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് വേലു. അവിടെ അയാൾ അവൾക്കു മുൻപിൽ സ്നേഹനിധിയായ പിതാവായി മാറുന്നു. മകളുടെ വിവാഹം നാട്ടുകാർ പറഞ്ഞാണ് ആ പിതാവ് അറിയുന്നത്. പണം കുറഞ്ഞതിന്റെ പേരിലത് മുടങ്ങിയെന്ന വിവരമറിഞ്ഞ് അവിടെ എത്തിയ വേളയിൽ പോലും അയാൾ നേരിടുന്നത് അവഹേളനവുമാണ്. മുൻകാലത്ത് അത്രയും അയാൾ ആ സ്ത്രീയെയും സഹോദരനെയും വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ. ധനത്തിന്റെ പേര് പറഞ്ഞു തന്നെ.
5: എന്റെ മരുള്ള കല്യാണം നടന്നില്ലെങ്കിൽ വേണ്ട, അതിന് മാനക്കെട്ട് ഞാൻ സഹിച്ചോളാം.
2: മാണിക്കം
5: പാവടിയതുണ്ടാക്കി മിണ്ടാ പേരെ നിർത്തൽ ഒന്നുമായി.
0: ചാട്ട എന്ന ചിത്രത്തിന്റെ അവസാനം വേലുവിന്റെ മരണമാണ്. അയാൾ പെരച്ചേട്ടന്റെ വീട്ടിലെത്തി കന്നുകാലികളെ തിരിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മനസ്സുകൊണ്ടെങ്കിലും കാലിൽ വീണ് മാപ്പപേക്ഷിക്കുകയുമാണ്. അത്രമാത്രം അയാൾ സഹിച്ചു കഴിഞ്ഞു. എന്നാൽ അവരുടെ പെരുമാറ്റം ഏറെ പരുഷമായിരുന്നു. തുടർന്ന് പെരച്ചന്റെ മകൻ ചാട്ടയടിച്ചിളക്കിവിടുന്ന അയാൾ അവർക്ക് മുൻപിൽ തന്നെ കൊണ്ടെത്തിച്ചു.

0: കന്നുകാലികളുടെ ചവിട്ടേറ്റാണ് ആ പ്രതിനായകന്റെ മരണം. അവയെ അനേകം ആ ശരീരത്തിലൂടെ ചവിട്ടിക്കടന്നു പോകുന്നു, തുടർന്ന് ആലിയില്ലാതെ അലയുന്നു. ആശ്രയമില്ലാതെ അലഞ്ഞ വേലുവിനെ പോലെ തന്നെ. ഭരതൻ ചിത്രങ്ങൾ അനേകം ഗ്രാമീണ കാഴ്ചകൾ വല്ലാതെ നിറഞ്ഞതാണ്. അതിൽ നല്ലവരും കൈലിരിപ്പത്ര ശരിയല്ലാത്തവരും കുബുദ്ധിക്കാരും വഞ്ചകരുമൊക്കെ നിറഞ്ഞു നിൽക്കുകയുമാണ്. ഏറെ മനോഹരമാണ് ഭരതന്റെ ഫ്രെയിമുകൾ, അതിന് ശക്തി പകരുന്ന രംഗസജ്ജീകരണങ്ങളും. ഈ ഫ്രെയിമുകളുടെ മനോഹാരിത ഒരു റേഡിയോ പരിപാടി വഴി പറഞ്ഞവതരിപ്പിക്കാൻ കഴിയാത്തത്ര ഉജ്ജ്വലം. ഉദാഹരണം, നാം ഇവിടെ പറഞ്ഞ ആരവത്തിൽ ആ കുഗ്രാമത്തിലേക്ക് സർക്കസ്കാരുടെ വാൻ കടന്നുവരുന്ന രംഗമാണ്. ആ സാധുമനുഷ്യർ ഓരോരുത്തരും തങ്ങളുടെ പക്കലെത്തിയ മുറി ഇംഗ്ലീഷുകാരൻ സർക്കസ് മാസ്റ്ററേയും കൂട്ടാളികളെയും മാറി മാറി വീക്ഷിക്കുന്ന കാഴ്ച ഭരതൻ ഒപ്പിയെടുത്ത രീതിയൊക്കെ ഒരു മാസ്റ്റർ ഡയറക്ടറുടെ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ളതാണ്. ഈ മനോഹര ഫ്രെയിമുകൾക്കുള്ള ആസ്വാദന തലം പോലെ തന്നെ ആരവത്തിലെ മരുതും, തകരിയും, വേലുവും, വേലനും, ഔസേപ്പും തുടങ്ങി അനേകമനേകം ഭരതൻ കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്കായി തുറന്ന ആസ്വാദന തലം അനശ്വരവുമാണ്.
1: സിഗ്നേച്ചർ
2: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
1: നിർവഹണം നിഖിൽ എബ്രഹാം. ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
3: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
1: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
3: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
1: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
3: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
1: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
3: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
1: അല്ലടോ, ആമ്പിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
3: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
1: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
3: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ.
1: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
3: teresaspgdprj@gmail.com അല്ലേ?
1: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനം ഉണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
0: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞു,
0: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
1: teresaspgdprj@gmail.com അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

0: ഓഹോ, ഇവിടെ വിളിച്ചിരുന്ന് പേരക്കൊക്കെ തിന്നാണല്ലേ. ഈ പേരക്ക നല്ല മധുരമുണ്ട്.
1: എല്ലാരും പറയുന്നുണ്ട്.
2: അതാ

0: എന്താ നിർത്തിക്കളഞ്ഞത്? ശോഭ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, പാടൂ.
1: അയ്യോ, എനിക്ക് പാടാനൊന്നും അറിയില്ല.
0: ഇത്ര നാണിക്കാനെന്തിരിക്കുന്നു, ഇവിടെ ആരുമില്ലല്ലോ. പാടൂ, നല്ല ശബ്ദം.
1: അയ്യോ, ഞാൻ
0: സാളെ പാടൂ പ്ലീസ്.
1: ഇല്ല, എനിക്ക് പാടാനറിയില്ല.
0: ഏയ്, കം ഓൺ പ്ലീസ്, പാടൂ.

0: കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം കല്ലോലിനി.
1: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. 1965 പുറത്തിറങ്ങിയ ചിത്രമാണ് ശകുന്തള. കുഞ്ചാക്കോ ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മഹാകവി കാളിദാസന്റെ രചനയായ അഭിജ്ഞാന ശാകുന്തളത്തെ ആസ്പദമാക്കി തോപ്പിൽ ഭാസിയാണ് കഥ എഴുതിയിരിക്കുന്നത്. തിരക്കഥയും സംഭാഷണവും ലളിതാംബിക അന്തർജനമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് വയലാരും സംഗീതം നൽകിയിരിക്കുന്നത് ജി ദേവരാജനുമാണ്. ഈ ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം കല്ലോലിനിയിൽ ആദ്യം.

വരികളുടെ അർത്ഥം ലളിതമായ രചനാശൈലി, കഥാസന്ദർഭത്തിന് അനുയോജ്യമായ രചന, ഇവയൊക്കെയാണ് ശ്രീകുമാരൻ തമ്പി എന്ന ഗാനരചയിതാവിനെ മലയാളികൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം. ഗാനരചനയിൽ മാത്രമല്ല, മറ്റനവധി കലാ സാംസ്കാരിക മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ് അദ്ദേഹം. ശ്രീകുമാരൻ തമ്പിയുടെ രചനയിൽ എം കെ അർജുനൻ സംഗീതം നൽകി, യേശുദാസും പി മാധുരിയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം പത്മവ്യൂഹം.

നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കേരളത്തിന്റെ തനതായ ആയോധന കല കളരിപ്പയറ്റിനെ ആസ്പദമാക്കി 1977 നിർമ്മിച്ച ചിത്രമാണ് കണ്ണപ്പനുണ്ണി. പ്രേംനസീർ ഷീല ജോഡിയുടെ 100-ാമത്തെ ചിത്രം കൂടിയാണിത്. കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത് ശാരംഗപാണി. പി ഭാസ്കരന്റെ വരികൾക്ക്

0: 1974 പുറത്തിറങ്ങിയ ചിത്രമാണ് ചന്ദ്രകാന്തം. ശ്രീകുമാരൻ തമ്പിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്രേം നസീർ, ജയഭാരതി, അടൂർ ഭാസി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. MSV എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സംഗീതജ്ഞൻ MS വിശ്വനാഥനാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്. ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം, രചന ശ്രീകുമാരൻ തമ്പി.
1: പുഷ്പാഭരണം

0: കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം.
1: പഴയ പാട്ടുകൾ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ഓടിയെത്തുന്ന പാട്ടുകളിൽ കൂടുതലും വയലാർ ദേവരാജൻ സംഗീത കൂട്ടുകെട്ടിന്റെ ഗാനങ്ങളായിരിക്കും. ഈ കൂട്ടുകെട്ടിൽ പിറന്ന എല്ലാ ഗാനങ്ങളും മലയാളികൾക്ക് പ്രിയപ്പെട്ടവയാണ്. ഈ കൂട്ടുകെട്ടിന്റെ മനോഹരമായ ഒരു ഗാനം കേൾക്കാം. 1974 പുറത്തിറങ്ങിയ അങ്കത്തട്ട എന്ന ചിത്രത്തിലേതാണ് ഗാനം. മലയാളികളുടെ ഭാവഗായകൻ പി ജയചന്ദ്രനും പി മാധുരിയും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

മാനം മീതെ ആരുടെയോ തോണിയിലേറിപ്പോകുന്ന മണിമുകിലിനെ നോക്കി കവി ഇങ്ങനെ പാടി. മാരിവെല്ലിൻ പാദസരങ്ങൾ വാരിയണിഞ്ഞും കൊണ്ട് പോകുവതെങ്ങൊരു പാൽക്കുടമേന്തിയ ഗോകുല കന്യയെപ്പോലെ. വയലാറിന്റെ കവിഭാവനയ്ക്ക് MS ബാബുരാജിന്റെ സംഗീതം ചേർന്നപ്പോൾ പിറവികൊണ്ട ഈ മനോഹര ഗാനത്തിന് ഭംഗി കൂട്ടാൻ S ജാനകി, AK സുകുമാരൻ എന്നീ സംഗീത പ്രതിഭകൾക്ക് സാധിച്ചു.

0: നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി.
1: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
2: ഏ അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
1: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
2: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
1: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
2: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
1: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
2: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
1: അല്ലടോ, ആമ്പിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
2: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാന്ന് കിട്ടുക?
1: സംഗതി ഇത്രയേ ഉള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
2: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ,
1: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
2: അല്ലേ?
1: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.
3: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
2: ഏയ് അല്ലടാ, എനിക്കൊരു PR പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
1: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു? ഇത് പറ്റിയ സമയമാണ്.
2: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
1: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ

0: 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രം ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
0: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ,
0: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
1: teresaspgdprj@gmail.com അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോ

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. കലാപ്രബോധിനി.

ഞാൻ അശ്വതി. എൻ്റെ വീട്ടില് ഞാൻ ഉണ്ട്, ചേട്ടൻ, ചേച്ചി, അമ്മ, അച്ഛൻ. ഞങ്ങൾ ഇത്രയും പേരടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് ഞങ്ങൾ. പിന്നെ എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടുകാർക്ക് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ പാടുമെന്ന്. ഞാൻ ആദ്യമായിട്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കും, അഞ്ചിലല്ല, ആറിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കലോത്സവത്തിന് പോണേ. അതിന് മുമ്പൊന്നും വീട്ടുകാർക്ക് അറിയില്ല ഞാൻ പാടുമെന്ന്. ചേച്ചി ചെറുതിലെ രാവിലെ എണീച്ചു വന്നിട്ട് പാടും എന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ അവളെയാണ് ഇങ്ങനെ പാട്ട് കത്തി എന്നുള്ള ഇതിൽ ഇതാക്കിയേക്കണം. അപ്പോൾ ഞാൻ പാടും എന്നൊന്നും അവർക്കറിയില്ല. അങ്ങനെ ഞാൻ സ്കൂളിൽ യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ, ആറിൽ പഠിക്കുമ്പോഴാണ് എന്നെ എൻ്റെ ഒരു മിസ് പ്രീതാക്കി നായർ എന്നാണ് പേര്. മിസ്സാണ് എന്നെ ആദ്യമായിട്ട് ഇങ്ങനെ പാടും. എൻ്റെ ഫ്രണ്ട്സല്ല, ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പാടും. അപ്പം എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞാണ് മിസ് അറിയുന്നത്. അപ്പം ഫ്രണ്ട്സ് മിസ്സിൻ്റെ അടുത്ത് പറയും, അശ്വതി ഇങ്ങനെ പാടും. അപ്പോൾ ഇങ്ങനെ വേറൊരു കുട്ടീനാണ്

ശരിക്കും പാടാൻ ഏൽപ്പിച്ചത്. അപ്പൊ അവള് പാടുന്നുണ്ട്, എന്നാലും കൂടുതൽ ഐറ്റം ഒക്കെ ഉള്ളത് കാരണം മിസ് എന്നെ ഏൽപ്പിച്ചു പാടുമെന്ന് നോക്കാൻ വേണ്ടിട്ട് മിസ് എന്നെ നോക്കി. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ 6-ാം ക്ലാസ് ജയിച്ച് കലോത്സവത്തിന് പോവാണ്. എന്നിട്ട് അവിടെ പോയി, പോയിട്ട് എനിക്ക് കിട്ടിയില്ല, പിന്നെ വിട്ടു. 7th ആ പാട്ട് തന്നെ നോക്കി. എന്നിട്ട് അവിടെ ഞാൻ എനിക്ക് ഫസ്റ്റ് കിട്ടി കലോത്സവത്തിന് പോയപ്പോ. എനിക്ക് ജില്ലയില് എന്നിട്ട് ഫസ്റ്റ് കിട്ടിയിട്ട് ഞാൻ ജില്ലയിൽ പോയി, ജില്ലയിൽ സെക്കൻഡ് ആയി പോയി. പിന്നെ വീട്ടിൽ ഞാൻ ഇങ്ങനെ പാടാൻ തുടങ്ങി. അങ്ങനെ വീട്ടുകാർക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ നന്നായിട്ട് പാടും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ 7 കഴിഞ്ഞു. പിന്നെ 8 ഞാൻ ഹൈസ്കൂളിൽ പോയി. എനിക്ക് 3 വർഷം അവിടെ ഭയങ്കര ചോവ് ആയിരുന്നു. എന്ന് വെച്ചാല് എനിക്ക് അവിടെ ഫ്രണ്ട്സ് ആരും ഇല്ലായിരുന്നു. 3 പേര് ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഉള്ള ഒരു 2 ഫ്രണ്ട്സ് എന്റെ ഹൈസ്കൂളിൽ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പഠിക്കുമ്പോ അവരും ഉണ്ടായിരുന്നു അവിടെ. എന്നാലും ഒരു ഒറ്റപ്പെട്ട ഒരു ഫീലായിരുന്നു അവിടെ. എന്നിട്ട് ഞാൻ കടിച്ചു പിടിച്ച് പോയി. പൂച്ചയെ പോലെ ഞാൻ അനങ്ങാണ്ട് നിന്ന്, ഭയങ്കര ചോക്കായിരുന്നു. അങ്ങനെ 9 വന്നപ്പോ അവിടെ മ്യൂസിക് ഉണ്ട്, അവിടെ പഠിക്കാനൊക്കെ ഒരു പീരീഡ് ഒക്കെ ഉണ്ട് ഇങ്ങനെ. അപ്പോ അവിടെ മിസ് എന്റെ അടുത്ത് ഇങ്ങനെ, അവിടെ പ്രോഗ്രാം ഫ്രൈഡേ പ്രോഗ്രാം ഒക്കെ ഉണ്ട് ഇങ്ങനെ പാട്ട് പാടുന്ന സംഭവങ്ങള് ഡാൻസ് അങ്ങനെ. അപ്പോ ഞാൻ അങ്ങനെ അവിടെ പാടും എന്നല്ലാതെ ഞാൻ പ്രോഗ്രാമിന് പുറത്ത് കലോത്സവത്തിന് അങ്ങനെ ഒന്നും പോയില്ല. എന്ന് വെച്ചാൽ എനിക്ക് ടൈം ഉണ്ടായില്ല. ഇവരിങ്ങനെ ഡേറ്റ് പറയും, ക്ലാസ്സിൽ വന്ന് ഇങ്ങനെ പറയണം ചെയ്ത്. പിന്നെ എനിക്ക് പേര് കൊടുക്കാനുള്ള ടൈം അതൊന്നും കിട്ടിയില്ല ഇവര്. പിന്നെ പറയണത് പോണ് എന്നാണ്. അങ്ങനെ ഒരു ഐറ്റത്തിന് മാത്രം, അത് ഗ്രൂപ്പ് മറ്റേ വഞ്ചിപ്പാട്ടെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന് ഞാൻ ചേർന്നു. അതങ്ങനെ പോയി. അങ്ങനെ മിസ്സിനോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു, ഞാൻ പാടും, എനിക്കിങ്ങനെ പാടാനൊക്കെ അറിയാം, എന്നെ ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്. പക്ഷെ മിസ് അത് മൈൻഡ് ചെയ്തില്ല. അപ്പൊ പോട്ടെ, ഞാൻ വെച്ച് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ 1 വർഷം കൂടെ ഉണ്ടായിരുന്നുള്ളൂ, 10. അങ്ങനെ അതും കൂടെ എങ്ങനെ പോട്ടെ എന്ന് വെച്ച് ഞാൻ അങ്ങനെ അവിടെ പോയി. പക്ഷെ ഞാൻ അവിടെ ഫേമസ് ആയിരുന്നു കേട്ടോ, അങ്ങനെയല്ല, ഭയങ്കരമായിട്ടൊന്നുമല്ല. ഞാൻ SPC ഉണ്ടായിരുന്നു. സോ അവിടെ എന്താണ്, ഒരു ദിവസം ഞങ്ങൾ ക്യാമ്പിനിങ്ങനെ ഇരിക്കുന്ന ടൈമില് ഞാൻ ഇങ്ങനെ വീട്ടിൽ വെച്ച് ഇറങ്ങി റെക്കോർഡ് ചെയ്യും. അപ്പൊ ഞാൻ ഗിറ്റാറൊക്കെ വെച്ചിട്ട് ഒരു കവിത പാടിയിട്ടുണ്ട്, സഖാവ് എന്ന് പറയുന്ന ഒരു കവിത ഞാൻ പാടിയിട്ടുണ്ട്. അതാണ്, അത് അടിപൊളി കവിതയാണ്. ഞാനത് 2 പേരും ഒന്ന് പാടാം.

ഇതാണ് ആ പാട്ട്. അങ്ങനെ ഞാനിത് എൻ്റെ വീട്ടിലൊരു ചെറിയ ഗിറ്റാറുണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെറിയൊരു ട്യൂണ് ഇട്ടൊക്കെ ഞാനിത് റെക്കോർഡ് ചെയ്ത് അപ്പോൾ എൻ്റെ ഫോണിലേക്ക് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ ഇത് എൻ്റെ ചേട്ടനെ കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവൻ എൻ്റെ സാറിന് അയച്ചു കൊടുത്തു, എസ് പി സിയിൽ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, ആ സാറിന് അയച്ചു കൊടുത്ത്. ഹരി സാർ എന്നാണ് സാറിൻ്റെ പേര്. സാർ എസ് പി സിയിലെ ഉണ്ട്, എസ് പി സിയിലെ മെയിൻ ഒരു സാറ്. പിന്നെ മാത്സ് ആണ് സാറിൻ്റെ സബ്ജക്ട്. അങ്ങനെ സാറ് സാറിന് അയച്ചു കൊടുത്ത്. സാറത് ക്യാമ്പ് അടക്കുന്ന ടൈമിൽ സാറത് ഇട്ട്. അങ്ങനെ ഞാൻ എസ് പി സിയിൽ അങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഫേമസായി. പിന്നെ അങ്ങനെ 10th ക്ലാസ്, അങ്ങനെ പിന്നെ 9th ക്ലാസ് ലാസ്റ്റ് ആയപ്പോഴാണ് ഈ കൊറോണ വന്നത്. അങ്ങനെ 9th ക്ലാസ് കുറച്ച് പോയി, 10th ക്ലാസ് അങ്ങനെ പോയില്ല. വീട്ടിലിരുന്ന് എക്സാമിൻ്റെ ടൈം ആയപ്പോൾ മാത്രം പോയി. അങ്ങനെ 10th ക്ലാസ് അങ്ങനെ

ഒരു 3 വർഷം അങ്ങനെ പോയി. പിന്നെ പ്ലസ് വണ്ണിൽ, ഇപ്പൊ ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്നത് സെന്റ് മേരീസ് എറണാകുളം മാർക്കറ്റ് റോഡ് അവിടെയാണ്. അവിടെ ഇപ്പോ നല്ലാണ് ടീച്ചേഴ്സൊക്കെ. പിന്നെ ഇപ്പൊ ഞാനവിടെ കലോത്സവത്തിനൊക്കെ പോണം. ഞാൻ ഇപ്പൊ അവിടെ പോയിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പൊ ടീച്ചേഴ്സ് കലോത്സവത്തിനൊക്കെ പോണം, എന്നെ ബുക്ക് ചെയ്തൊക്കെ വെച്ചേക്കാണ്. എന്താണെന്നൊന്നും അറിയില്ല. പ്ലസ് വണ്ണിൽ ഞാൻ ആദ്യമായിട്ട് പോയി. പോയിട്ട് അവിടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാണ്ട് ഷോക്ക് അടിച്ച് ഇങ്ങനെ ഇരിക്കാം. ഒരാൾ പോലും ഇല്ല, കൂടെ പഠിച്ച ഒരാൾ പോലും ഇല്ല. പുതിയ ഫ്രണ്ട്സ് ഞാൻ ഗേൾസിലാണ്. ഇടക്കിടക്കായിരുന്നല്ലോ, ഇങ്ങനെ കൊറോണ ആയതുകൊണ്ട് ഇടക്കിടക്കായിരുന്നു ക്ലാസ്. അങ്ങനെ 2 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ പോയി. കുറച്ച് ദിവസം പോയി. ഒരു ദിവസം അങ്ങനെ ക്ലാസ്സിലിരിക്കുന്ന ടൈമിൽ മിസ് ചോദിച്ചിങ്ങനെ, ഞാൻ എല്ലാവരും പരിചയപ്പെട്ടാ, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ആർക്കെങ്കിലും പാട്ട് പാടാൻ അറിയോ, ഡാൻസ് കളിക്കാൻ അറിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്, എല്ലാവരോടും കമ്പനി അടിക്കുക, ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ആവാന്നൊക്കെ വിചാരിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ മിസ്സേ ഞാനൊരു പാട്ട് പാടാന്ന് പറഞ്ഞു ഞാൻ ഒരു പാട്ട് പാടി. ആ പാട്ട് ഞാൻ പാടാം ഇപ്പോൾ.

ഇതെന്ന് വെച്ചാല് മിസ് ഞാൻ ഹിന്ദി പാടണം വിചാരിച്ച് പാടിയതല്ല, മിസ്സിന് ഹിന്ദി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മിസ് പറഞ്ഞു നിനക്ക് ഹിന്ദി പാട്ട് അറിയോ, ഒരു ഹിന്ദി പാട്ട് പാടാന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഞാൻ ഹിന്ദി പാട്ട് പാടിയത്. അങ്ങനെ പാട്ട് അങ്ങനെ കുറച്ച് ഒരു ഞാൻ ക്ലാസ് ടൈം ക്ലാസ് കഴിഞ്ഞ് ഇന്റർവെല്ലിൽ ഇറങ്ങിയപ്പോ എല്ലാരും പറഞ്ഞ പാട്ട് നന്നായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെ അങ്ങനെ കുറച്ച് പേര് എൻ്റെ അടുത്ത് മിണ്ടി കമ്പനി ആയി. പിന്നെ ഇങ്ങനെ പോയി ക്ലാസ്. അങ്ങനെ ക്ലാസ് ടീച്ചർ അറിഞ്ഞു ഞാൻ പാടും. അങ്ങനെ ഞങ്ങളുടെ മലയാളം മിസ് പ്രിൻസിപ്പളാണ്, പ്രിൻസിപ്പൽ സിസ്റ്ററാണ് ഞങ്ങൾക്ക് മലയാളം എടുക്കുന്നത്. അപ്പോൾ സിസ്റ്റർ ഒരു ദിവസം വന്ന് ക്ലാസ്സിൽ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്, അപ്പോൾ ഇങ്ങനെ കവിതയെക്കുറിച്ച്, അപ്പോൾ ഒരു കവിത പാടുമോ എന്ന് ചോദിച്ചു ആരെങ്കിലും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പാടും എന്ന് പറഞ്ഞു. അപ്പം സിസ്റ്റർ ചോദിച്ചു ഒരു പാട്ട് പാടുമോയെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു പാട്ട് പാടി. പിന്നെ സിസ്റ്റർ ചോദിച്ചു ഇപ്പം ഞാൻ പാടിയ കവിത ഇല്ലേ അടുത്ത് ഗിറ്റാറൊക്കെ വെച്ചിട്ടെന്ന് പറഞ്ഞാൽ ആ പാട്ട്. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു സഖാവ് കവിത ഒന്ന് പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാം അത് ഞാൻ പഠിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്ററിനെ ഒന്ന് പാടിക്കാന്ന് പറഞ്ഞിട്ട് ഞാനത് പാടി. പിന്നെ വേറൊരു കവിതയുണ്ട് ഞങ്ങൾക്ക് പഠിക്കാൻ, കൃഷ്ണഗാഥ എന്ന് പറയണ അതാണ് കവിതയുടെ പേര്, കൃഷ്ണഗാഥ. അതില് ഒരു എന്താണ് കൃഷ്ണൻ അറിയാതെ കൃഷ്ണനെ സ്നേഹിക്കണ ഒരു രാധ, പക്ഷെ കൃഷ്ണൻ അറിയാം കൃഷ്ണൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്, പക്ഷെ അവക്ക് മനസ്സിലായിട്ടില്ല കൃഷ്ണൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. ആ ഒരു കവിത ഞാൻ ഇപ്പൊ പാടാം.

ആ ഇത്രേ ഇത്രയേ ഓർമ്മയുള്ളൂ. ആ ഇതാണ് ഞാൻ പാടിയത്. അങ്ങനെ സിസ്റ്റർ പ്രിൻസിപ്പളാണ്. അങ്ങനെ സിസ്റ്റർ പറഞ്ഞു ഈ സി വണ്ണിൽ ഞാൻ കൊമേഴ്സ് ആട്ടേക്കണം. സി വണ്ണിൽ പഠിക്കണ അശ്വതി നല്ലോണം പാടും. അപ്പൊ അവളെ നമുക്ക് വിടണം, കലോത്സവത്തിന് വിടണം. അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പ്ലസ് ടു ഫസ്റ്റ് ആകുമ്പോൾ തന്നെ കലോത്സവം ഒക്കെ തുടങ്ങുമല്ലോ. അപ്പോൾ ആദ്യം നല്ലോണം പ്രിപ്പയർ ആവണം. അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എനിക്ക് വരുന്നുണ്ട് പണി. അങ്ങനെയൊക്കെ പോണ് വീട്ടിൽ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് പഠിക്കണക്കാൾ ഇഷ്ടം പാടണമാണ്. എനിക്ക് മടിയാണ് ഇങ്ങനെ ഇങ്ങനെ പഠിക്കാൻ. ഞാൻ ഇങ്ങനെ കാണിട്ട് ഇങ്ങനെ കാണാപ്പാടി ഇങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പാട്ട് ഓർമ്മ വരും. അങ്ങനെ പാട്ട് വായി വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പഠിക്കില്ല, ഞാൻ ഇങ്ങനെ പാട്ടിൻ്റെ പുറകെ ഇങ്ങനെ പോകും. അങ്ങനെ വെറുതെ നടക്കുമ്പോൾ ഞാൻ ചായ വെക്കുന്ന ടൈമിൽ പാട്ട് പാടും, വെറുതെ ഇരിക്കാൻ ബാത്റൂമിൽ പോകണ പാട്ട് പാടും. അങ്ങനെയൊക്കെ വായാലും ഫുൾ ടൈം പാട്ടായിരിക്കും. പാട്ടെന്ന് പറഞ്ഞാൽ എന്താ ജീവനാണ്. അങ്ങനെയൊക്കെ അപ്പോൾ

ഈ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സിത്താറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിത്താറുടെ എനിക്കറിയില്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയണ ജൂനിയർ സിത്താര, എനിക്കറിയില്ല കേട്ടോ, എന്റെ ഫ്രണ്ട്സ് ആണ് പറഞ്ഞത്, എനിക്കത് വെച്ച് വിശ്വാസമൊന്നുമില്ല. അല്ല ഞാൻ എനിക്ക് ഞാൻ ഇങ്ങനെ മൂന്നാം ക്ലാസ് പഠിക്കും, പഠിച്ചപ്പോഴേ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഫ്രൈഡേ പ്രോഗ്രാം ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ ഒരു ദിവസം ഞാൻ അപ്പൊ എന്താ മധുരരാജ് ഇറങ്ങിയ ടൈമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പാട്ടില്ലേ മോഹമുന്തിരി, മധുരരാജ് ഇറങ്ങിയ ടൈമിലായിരുന്നു. അപ്പം മോഹമുന്തിരി ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ പാടി. അപ്പൊ എന്റെ ഈ പാട്ട് കേട്ടിട്ട് നിനക്ക് സിത്താര സൗണ്ട് ഉണ്ടല്ലോ, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പാടാട്ടാ.

എൻ്റെ അച്ഛന് തമിഴ് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛൻ്റെ ഫോണിൽ തമിഴ് പാട്ടാണ് കൂടുതൽ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഇങ്ങനെ പാട്ട് കേൾക്കും. അപ്പോൾ അച്ഛൻ

അച്ഛനിഷ്ടമുള്ള പാട്ടൊക്കെ എന്നോട് പറയും, ഈ പാട്ട് പാടോ ആ പാട്ട് പാടോ. അപ്പൊ അച്ഛൻ ഇങ്ങനെ എന്നോട് പറയുമ്പോ ഞാൻ ഇങ്ങനെ, അച്ഛനാണ് എനിക്ക് നല്ല പാട്ട് തമിഴ് പാട്ടെന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയാനും കൂടെ പാടില്ല, പണ്ടത്തെ പാട്ടൊക്കെ എന്തോരം നല്ല പാട്ടുണ്ട്, ഞാൻ അച്ഛൻ പാടുമ്പോഴാണ് ഞാനിതൊക്കെ കേൾക്കണത്, ഇത്രയും നല്ല പാട്ടൊക്കെ ഉണ്ടാകുന്നൊക്കെ ഞാൻ ആലോചിക്കണം അപ്പോഴാണ്. അപ്പൊ അച്ഛൻ എനിക്ക് ഇങ്ങനെ പറഞ്ഞുതരും, ഈ പാട്ട് നല്ലതാണ്, ആ സിനിമയിലെ പാട്ട് നല്ലതാണ്. അങ്ങനെ അച്ഛൻ രാത്രി ടൈമിൽ കൂടുതൽ വാ നമുക്ക്

ഇനി അടുത്തായിട്ട് ഈ ഇടക്കിറങ്ങിയ മിന്നൽ മുരളി അതിലെ സോങ് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അതിലെ ഫുള്ളല്ല, അതിലെ ആ ഒരു ചെറിയ ഒരു ചരണം, ആ ലാസ്റ്റത്തെ ഒരു മേഘം വന്നില്ലെങ്കിലും ഉലഗ്ദിനോട് പൊരുത്തുന്നതിനൊക്കെ പറയില്ലേ, ആ ഒരു ഇത് മാത്രമേ ഞാൻ പാടാം.

അങ്ങനെ എനിക്ക് തന്ന ടൈം കഴിയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന റേഡിയോ കൊച്ചി 19 FM, പിന്നെ എന്നെ ഇത്ര നേരം കേട്ടിരുന്ന ശ്രോതാക്കൾക്കും ഒരുപാട് നന്ദി. താങ്ക് യു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി. നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിൻ ആയിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. രണ്ട് കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിന്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ

സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേട് വരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

0: ഇതുപോലൊരു രാത്രിക്ക് വേണ്ടി എന്നെയും ബാക്കി വെക്കണമായിരുന്നു.
1: കള്ള് നിർത്തിയത് നന്നായി, അല്ലെങ്കിൽ ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്താല്. ഗുഡ് നൈറ്റ്. ഒരു കാലം എന്റെ ഭാര്യയായിരുന്നു അവളെ. നമുക്കിനി വരും ജന്മത്തിൽ മുട്ടാം പഴയ റോളിൽ.

റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കൂ. തിങ്കളാഴ്ചകളിൽ രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 11 മണിക്കും. സംഗീത് കാ സഫർ.

റേഡിയോ കൊച്ചി 90 FM-ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പെയ്തൊഴിയാതെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. പെയ്തൊഴിയാതെയിൽ ആദ്യം കേൾക്കാം ശ്രീ ശ്രീധരൻ ഉണ്ണി എഴുതിയ ഒരു കവിത, അറിയാതെ വന്നെൻ്റെ. ആലാപനം വി.ടി. മുരളി.

അടുത്തതായി കേൾക്കാം കവിത ചിറകിൽ നിന്നൊരു തൂവൽ. രചന ഒ എൻ വി കുറുപ്പ്. ആലാപനം കാവാലം ശ്രീകുമാർ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM ന്റെ എറണാകുളം ഡയറീസ്.

0: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.